നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 10, ജൂൺ 24, ബുധനാഴ്ച. ആദ്യമായി സുപ്രഭാതം.

നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറുപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: മനുഷ്യനെ പറ്റി പല വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുന്ന ജീവി, ചിരിക്കുന്ന മൃഗം, ദൈവഛായ ഉള്ള വ്യക്തി തുടങ്ങിയ വിശേഷണങ്ങളാണ് അവയിൽ പ്രധാനമായത്. മനഃശാസ്ത്രജ്ഞരും മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും നല്ലതാണ് എന്നെനിക്ക് അഭിമതമില്ല. എങ്കിലും അവിടെ പറയുന്നു, മനുഷ്യൻ ഏറ്റവും മടിയനും അലസനുമായ ഒരു മൃഗമാണ്. മനുഷ്യൻ അലസനാണ്, മടിയനാണ്. മറ്റ് മൃഗങ്ങൾ അവർക്ക് പ്രകൃതിയിൽ കൊടുത്ത ആ ഊർജം, പ്രകൃതിയിൽ അവരുടെ മേൽ നിക്ഷേപിച്ചിരിക്കുന്ന സമ്മർദ്ദങ്ങൾ, അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. എന്നാൽ മനുഷ്യനാവട്ടെ, അവൻ പലപ്പോഴും അവൻ ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ അവൻ്റെ കടമകൾ നിറവേറ്റാതെ മടിയനും അലസനുമായിട്ട് തീരുന്നത് കാണുന്നുണ്ട്. നാം നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞാൽ മതി, നമുക്കീ വസ്തുത ശരിയാണെന്ന് പറയാൻ സാധിക്കും. കാരണം നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മാറ്റിവെക്കുന്നത്. നാം അലസരായി മടിയന്മാരായിട്ട് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത്, പല അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കാതെ പോയത്. നമ്മൾ എന്തുകൊണ്ടാണ് അലസന്മാരാകുന്നത്? മനുഷ്യൻ അലസനാകുന്നതിൻ്റെ കാരണം അവൻ്റെ സുഖ ലോലുപത എന്ന ആ വലിയ തൃഷ്ണ കൊണ്ടാണ്. സുഖലോലുപനായിട്ട് ജീവിക്കുവാൻ മനുഷ്യൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. മറ്റ് മൃഗങ്ങൾ ക്ഷീണമകറ്റുവാനായിട്ട് വിശ്രമിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, വിശ്രമിക്കുമ്പോൾ പോലും ക്ഷീണം വർദ്ധിക്കുന്ന മനുഷ്യനെയാണ്. അത് ഒരു വൈപരീത്യമാണ്. മറ്റെല്ലാവരും ക്ഷീണമുള്ളപ്പോൾ അവർ വിശ്രമിക്കുന്നു, മനുഷ്യനാകട്ടെ വിശ്രമിക്കുമ്പോൾ പോലും ക്ഷീണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ കാരണം? മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ, അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. മനസ്സ് സ്വസ്ഥമാകുവാൻ അനുവദിച്ചെങ്കിൽ മാത്രമേ ശരീരം സ്വസ്ഥമാകുകയുള്ളൂ. ശരീരം സ്വസ്ഥമാകുവാൻ മനസ്സാണ് ആദ്യം പ്രവർത്തിക്കേണ്ടത്. മനസ്സിനെ സ്വസ്ഥതപ്പെടുത്തുവാൻ മനുഷ്യൻ നിരന്തരം ശ്രദ്ധിക്കണം. നമ്മുടെ ഭാരതത്തിൻ്റെ അമൂല്യമായ സംഭവം

0: ചികൾ കൊണ്ടാവാം, കാഴ്ചകള്, കേൾവികൾ തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന രസമോ കൗതുകമോ, അതൊക്കെയാണ് സത്യത്തിൽ ഈ പ്ലഷർ അല്ലെങ്കിൽ ഈ സുഖേച്ഛ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്രകാരം ഈ സുഖേച്ഛകളിലേക്ക് മനുഷ്യൻ താണുപോയാൽ അവൻ അലസനും മടിയനുമാവും. അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ ഓടിയകലും. മനുഷ്യൻ അനേകം കാര്യങ്ങൾ തീരുമാനിക്കുന്നു, എന്നാൽ വില കൊടുക്കുവാൻ അവന് കഴിയാതെ വരുന്നു. തത്സമയം തീരുമാനങ്ങളിൽ നിന്ന് അവൻ മാറേണ്ടി വരുന്ന സാഹചര്യം, അതായത് വില കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ തീരുമാനങ്ങൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന മനുഷ്യൻ തീരുമാനങ്ങൾ മറന്നുപോകുന്നു. കുറെ കഴിഞ്ഞ് വീണ്ടും മനസ്സ് വേദനിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ അവൻ തുനിയുന്നു. ഈ പരമ്പര ആവർത്തിക്കപ്പെടുന്നത് നാം കാണുന്നു. ഇവിടെ ആത്യന്തികമായ ഒരു നിലപാടും അത് ഏത് വിധേന പ്രാവർത്തികമാക്കാനായിട്ടും നാം തീരുമാനിക്കണം. ആത്യന്തികമായ ഒരു നിലപാട് എന്ന് പറയുന്നത് എൻ്റെ ആത്യന്തികമായ നന്മയാണ്, മനുഷ്യരുടെ നന്മയാണ്, പ്രപഞ്ചത്തിൻ്റെ നന്മയാണ്. നാം നമ്മോട് വളരെ ലോലമായിട്ടാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. നാം നമ്മളോട് ഒത്തിരിയേറെ ഔദാര്യത്തോടെയാണ് നാം പെരുമാറുന്നത്. മറ്റുള്ളവരോട് നാം വളരെ കർക്കശമായിട്ട് പെരുമാറുമ്പോൾ നാം നമ്മുടെ കാര്യങ്ങളിൽ വളരെ ലോല മനസ്സ് ഉള്ളവരാകും. ഈ ലോല മനസ്സ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അതിൻ്റെ കാരണം നാം സുഖേച്ഛയിലേക്ക് അല്ലെങ്കിൽ സുഖസന്തോഷങ്ങളിലേക്ക് നമ്മളുടെ ശരീരം വഴുതി വീഴുന്നത് കൊണ്ടാണ്. നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അലസതയും മടിയും മനുഷ്യ ജീവിതത്തെ കാർന്നു തിന്നുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കണം, അതിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയം വരിക്കുക. പഠിക്കാനുള്ള കുട്ടി പഠന സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അതിൽ അവനോ അവളോ മിടുക്കനോ അല്ലെങ്കിൽ പ്രാവീണ്യം തെളിയിക്കുകയോ ചെയ്താൽ അത് പഠനത്തിന് തുല്യമാവില്ല. തീർച്ചയായിട്ടും ആ കഴിവ് വികസിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നല്ല കാര്യമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ, ആ ഉത്തരവാദിത്വങ്ങൾ അക്ഷരം പ്രതി പാലിക്കുവാൻ നമുക്ക് കടമയുണ്ട്. അങ്ങനെയാണ് നാം ശ്രദ്ധയുള്ളവരാകുന്നത്. അലസതയും മടിയും മനുഷ്യനെ പട്ടിണിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. എപ്പോഴും ശ്രദ്ധയുള്ളതും ഊർജസ്വലവുമായ ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ മനസ്സുകൊണ്ട് എല്ലതിനെയും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ശരീരത്തെ ഒന്നാമതായിട്ട് നാം നിയന്ത്രിക്കുന്നു. ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് മനസ്സ് വ്യാപരിക്കുവാൻ അനുവദിക്കാതെ മനസ്സിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ശരീരത്തെ കൊണ്ടുപോകുവാൻ നാം പരിശ്രമിക്കുമ്പോൾ ഉറപ്പാണ് നാം ജീവിതത്തിൽ വിജയിക്കും എന്നുള്ളത്. ഈ വിജയം നമ്മുടേത് മാത്രമല്ല, നമ്മളുമായി ചുറ്റുപറ്റി ആയിരിക്കുന്നവരെ, നമ്മുടെ ചുറ്റുവട്ടങ്ങളെ, നമ്മുടെ പ്രപഞ്ചം, അവയെല്ലാം ഉന്നതിയിലേക്ക് ഗമിക്കും. ഏതൊരു സാഹചര്യവും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാനുള്ളതാണ്. അത് അന്ധകാരത്തിൻ്റെതാണെങ്കിലും കൂരിരുട്ടിൻ്റെതാണെങ്കിലും പോളിളക്കങ്ങളുടേതാണെങ്കിലും രോഗത്തിൻ്റെതാണെങ്കിലും ഏതൊരു സാഹചര്യവും നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള മാർഗം തന്നെയാണ്. അതുകൊണ്ട് അലസതയും സുഖേച്ഛയും നമ്മളുടെ കൗതുക മേഖലകളിലേക്കുള്ള പ്രയാണങ്ങളും ചിലതൊക്കെ നല്ലതാണ്, അവയ്ക്കെല്ലാം നമ്മൾ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മൾ നടന്നെടുക്കണം. അതിന് ഇന്നത്തെ ഈ ചിന്തകൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട്
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 10:00 കരിയർ കോമ്പസ്.

11 മണിക്ക് കാവ്യസഞ്ചാരം, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1 മണിക്ക് രുചിക്കൂട്ട്, 11:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 3 മണിക്ക് സിൽവർ സ്ക്രീൻ, 4 മണിക്ക് റേഡിയോ കഫേ, 5 മണിക്ക് ട്രെൻഡിംഗ് വൺസ്, 6 മണിക്ക് ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7 മണിക്ക് സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 9:30 നീലാമഴ, 10 മണിക്ക് സ്വീറ്റ് ഡ്രീംസ്.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: ഡോഹയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ദുരിതബാധിതരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച ഖത്തർ നേതാവിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പരിക്കേറ്റവർക്ക് സമയബന്ധിതമായി വൈദ്യസഹായം നൽകിയതിനെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സംരംഭങ്ങൾ മേഖലയിലെ ശാശ്വത സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം തുടരാൻ ഇരു നേതാക്കളും പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് വടകര വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി കെ എം അഭിജിത്ത് എംഎൽഎ അറിയിച്ചു. ഖത്തർ എൻഗാസ് കെ എം സി സി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ ഷാഫി പറമ്പിൽ എം പി മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ യുഎസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ യുഎസ് അംബാസഡർ സെർജിയോ ഗോറുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ ഉടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ലെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു റൂബിയോ. ലെബനോണിലെ വെടിനിർത്തൽ ചർച്ചകൾ ഇറാനുമായി നടത്തുന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനു വേണ്ടി 300 ബില്യൺ യുഎസ് ഡോളറിന്റെ പുനർനിർമ്മാണ ഫണ്ടിന് വാഷിംഗ്ടൺ പ്രാദേശിക പങ്കാളികളിൽ നിന്ന് സാമ്പത്തിക സംഭാവന തേടുമെന്ന സൂചനകൾ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി തള്ളി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ന്യൂഡൽഹിയിലെ കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാർഷിക മേഖലയിലെ വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംഭരണം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ജൂലൈ 3-നുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു. കൂടുതൽ പഠനം ആവശ്യമാണെങ്കിൽ അതിന് തുക അനുവദിക്കാനും തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വനം വകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കാനും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. മറ്റ് ബദൽപാതകളെ അപേക്ഷിച്ച് ദൂരവും വനമേഖലയും കുറഞ്ഞതും ടണൽ ഉൾപ്പെടെ ആധുനിക നിർമ്മിതികൾ അടങ്ങുന്നതുമായ നിർദ്ദിഷ്ട പാതയ്ക്ക് പ്രാഥമിക പരിശോധനയിൽ 1800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ജൂലൈ 15 പൊതുമരാമത്ത് വനം, കൃഷി, വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേരും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസം ആയിരിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 241 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 പതിനൊന്ന് ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണ വേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ ആരും ഉൾപ്പെട്ടിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 51 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ വകുപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. തൃക്കലശാട്ടോടെയാണ് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി കെ.ഒ. ശശിധരൻ.
1: ചോതിവിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതലേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. കൂടാതെ സ്ഥാനികരും ഭക്തരും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് വിടവാങ്ങും. ഇനി 11 മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ ആളും ആരവവും ഒഴിയും. വൈശാഖോത്സവത്തിലെ അവസാനത്തെ ചതുശതം ഇന്നലെ നടന്നു. ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കേരളത്തിനകത്തും പുറത്തു നിന്നുമായി 50,00,000+ പേരാണ് ദർശനത്തിനെത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൂഗിൾ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചുപോയത്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ നേട്ടം. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിലായി. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത ഒരു ഗോളിന് വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിലേക്ക് ഉയർന്നതോടെ പോർച്ചുഗലിന് ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ തകർപ്പൻ ചെയ്യാം. ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് കടുത്ത വിമർശനം നേരിട്ട റൊണാൾഡോ 7 മിനിറ്റിൽ തന്നെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഈ ഗോളോടെ 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ഏക താരമെന്ന ചരിത്ര നേട്ടം CR7 സ്വന്തമാക്കി. 37 മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ വീണ്ടും ഉസ്ബെക്കിസ്ഥാൻ വലകുലുക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ ഗാലറിയിൽ അലമാല തീർത്തു. സെൽഫ് ഗോളടക്കം ഉസ്ബെക്കിസ്ഥാന്റെ വലയിലെത്തിയത് 5 ഗോളുകൾ. മറ്റൊരു മത്സരത്തിൽ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ ഗോളടിക്കാൻ അനുവദിക്കാതെ ആഫ്രിക്കൻ ടീമായ ഘാന കരുത്തറിയിച്ചു. ഇംഗ്ലണ്ടിന്റെ ആക്രമണ തന്ത്രത്തെ ചെറുത്തു നിർത്തിയ ഘാനയുടെ ശക്തമായ പ്രതിരോധമാണ് കളിയുടെ വിധി മാറ്റിയെഴിയത്. 78% പന്തടക്കത്തോടെ ഇംഗ്ലണ്ട് കളി നിയന്ത്രിച്ചപ്പോഴും തുടരെ തുടരെ ഗോൾ പോസ്റ്റിലേക്ക് ഷോട്ടുകൾ തൊടുത്തുവിട്ടപ്പോഴും ഘാനയുടെ പ്രതിരോധനിര ശക്തമായ കോട്ട കെട്ടിരുന്നു.
0: രാവിലെ 7:30 മെക്സിക്കോയിൽ കൊളംബിയ കോംഗോയെ നേരിടും. രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡ മത്സരവും സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവുമാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറോക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി. ലണ്ടനിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. LDF ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റിയെന്ന് CAG കണ്ടെത്തിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസ നടപടികൾ നൽകിയ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കാനുമാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. KAT നടപടി ചോദ്യം ചെയ്ത് ഗവൺമെന്റ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. റബ്ബർ കൃഷിക്കെതിരായ കുപ്രചാരണങ്ങൾ ചെറുക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. ചെയർമാനായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ DSC കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൌണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് MS ശരവണൻ മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനില. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്. കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് ആർട്സിലേക്ക് സ്വാഗതം. ഗ്രീറ്റിംഗ് ആർട്സിൽ കൂടെ ഉള്ളത് ദീപ. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ വിഷസ് അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എന്താണെങ്കിലും രാവിലെ തന്നെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഡേ വിഷ് ചെയ്യാനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. വിളിക്കേണ്ട നമ്പർ 0469273033 0469693333 വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. വാട്സ്ആപ്പ് നമ്പർ 9494975330339573333. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രീറ്റിംഗ് കാർഡ്സ്, ഇന്ന് ഇന്റർനാഷണൽ ഫെയർ ഡേ, അതായത് ഇന്ന് June 24. ഈ കുട്ടിക്കാലത്തെ നാടോടി കഥകൾ, പുരാണങ്ങൾ, അല്ലെങ്കിൽ ഈ യക്ഷിക്കഥകളൊക്കെ പറയുമല്ലോ, അപ്പൊ അതൊക്കെ ആഘോഷിക്കുന്ന ഒരു സവിശേഷ ദിവസമാണ് June 24 അന്താരാഷ്ട്ര ഫെയർ ദിനം. അപ്പം മറ്റൊന്നല്ല, മുതിർന്നവരിലും കുട്ടികളിലും ഒരുപോലെ ഭാവനയും അല്ലെങ്കിൽ ഈ കുട്ടിക്കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അല്ലേ. ഇപ്പൊ എത്ര കുട്ടികൾ അങ്ങനെ കഥ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല.

0: ഇത് നാഷണൽ ഹാൻഡ്ഷേക്ക് ഡേ ആണ്. പരസ്പര വിശ്വാസം, സൗഹൃദം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കാണുമ്പോഴേക്കും ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കും അല്ലേ. ആ ഒരു ഹാൻഡ്ഷേക്ക് എന്ന് പറയുന്നത് നമുക്കൊരു വല്ലാത്തൊരു നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. നമുക്കൊരാളെ ഇങ്ങനെ പ്രത്യേകമായിട്ടൊരു സൗഹൃദത്തിൻ്റെ കൈകൊടുക്കൽ ദിനം എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഡേ ആണിന്ന്. പിന്നെ നമുക്ക് ചരിത്രപരമായിട്ടുള്ള ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ UFO റിപ്പോർട്ട് കെന്നത് ആർണോൾഡ് എന്ന പൈലറ്റ് അമേരിക്കയിലെ മൗണ്ട് റെയ്നറിന് സമീപം പറക്കും തലകുകളുണ്ടല്ലോ അത് കണ്ടതായിട്ട് ആദ്യമായിട്ട് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തത് ഈ ദിവസമാണ്. പിന്നെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ടെന്നീസ് മത്സരം വിംബിൾഡണിൽ ജോൺ ഇൻസ്നറും അതുപോലെ നിക്കോളാസ് മഹുത്തും തമ്മിൽ 11 മണിക്കൂറും 5 മിനിറ്റും നീണ്ടുനിന്ന ഇതിഹാസ മത്സരം ഈ ദിവസമാണ് അവസാനിച്ചത്, 2010. അതുപോലെ ഫ്രഞ്ച് റിപ്പബ്ലിക്കൻ ഭരണഘടന, ഫ്രാൻസ് തങ്ങളുടെ ആദ്യത്തെ റിപ്പബ്ലിക്കൻ ഭരണഘടന അംഗീകരിച്ചതും 1793 ഈ ഒരു June 24 പിന്നെ നമ്മളുടെ ഈ ഒളിമ്പിക്സ് മത്സരങ്ങൾ കൃത്യമായിട്ട് 4 വർഷത്തിൽ ഒരിക്കലും നടത്താൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തീരുമാനമെടുത്തതും അത് 1894 അതും ഈ ഒരു ദിവസമായിരുന്നു, June 24 അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പിന്നെ നമ്മുടെ തായ്ലൻഡിന്റെ നാമകരണം, അതായത് സിയാം എന്ന രാജ്യം ഔദ്യോഗികമായി തങ്ങളുടെ പേര് തായ്ലൻഡ് എന്ന് മാറ്റിയത് 1939 ഈ ദിവസമാണ്. അതുപോലെ നമ്മളുടെ സമൂഹത്തിന്റെ പ്രതീകമായ മഴവിൽ പതാക സാൻ ഫ്രാൻസിസ്കോയിൽ ആദ്യമായി ഉയർത്തിയത് ആദ്യത്തെ റെയിൻബോ ഫ്ലാഗ് 1978 ഈ ദിവസമാണ്. പിന്നെ നമുക്ക് പ്രമുഖ വ്യക്തികളുടെ കുറച്ച് പേരെ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെസ്സിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഫുട്ബോൾ ചരിത്രത്തിലെ അറിയാലോ, ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ അർജന്റീന താരം മെസ്സിയുടെ ബർത്ത്ഡേ കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ പ്രത്യേകതകളാണുള്ളത്. അപ്പൊ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇനിയിപ്പോ നമുക്ക് വിഷസിന്റെ സമയമാണ്. നമ്മളുടെ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം. നമസ്തേ ദീപ ചേച്ചി.
0: നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
1: ഇത് ചുരക്കട അമ്പലത്തിൽ നിന്ന് ആകാശ്.
0: ആകാശേ, വെരി വെരി ഗുഡ് മോർണിംഗ് പറയൂ. എന്താണ് വിശേഷം ഇന്ന്?
1: ഇന്നത്തെ വിശേഷം എന്റെ വിശേഷമാണ്, കാരണം ഇന്ന് എന്റെയും എന്റെ അനിയൻ ആദിത്യന്റെയും പിറന്നാളുണ്ട്.
0: ആ, അത് ശരി. രണ്ടുപേരുടെയും പിറന്നാൾ ഒരു ദിവസമാണോ?
1: അതെ അതെ.
0: ആ, അപ്പൊ രണ്ടുപേരും എന്തോ ശരിയാണല്ലോ, നിങ്ങള് ട്വിൻസ് ആണല്ലോ അല്ലെ. ഓക്കെ ഓക്കെ, അത് ഞാൻ ഓർത്തില്ല കേട്ടോ, പെട്ടെന്ന് ആകാശിന്റെ അനിയനാണെന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് പോയത്. ഓക്കെ, അപ്പൊ എന്തായാലും ആകാശിനും ആദിത്യനും സ്പെഷ്യൽ പിറന്നാൾ ആശംസകൾ കേട്ടോ. രണ്ടുപേരും ഇന്ന് പിറന്നാളൊക്കെ ആഘോഷിക്കാ. പായസം ഒക്കെ വെക്കുന്നുണ്ടോ വീട്ടില്? അത് ശരി. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും എല്ലാ ആശംസകളും, രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ ആകാശ്, അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നമ്മുടെ മാക്ഫാസ്റ്റ് ടീമിന്റെ വക ഞങ്ങൾ തരുന്നു. ഓക്കെ ആകാശ്, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ആദിത്യനോടും പറയാ കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ ആകാശിന്റെയും ആദിത്യന്റെയും പിറന്നാളാണ്. പെട്ടെന്ന് ഒരു ട്വിൻസ് ആണെന്നുള്ള കാര്യം ഞാൻ ശരിക്കും വിട്ടുപോയി എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആകാശിനും ആദിത്യനും സ്പെഷ്യൽ പിറന്നാൾ ആശംസ അറിയിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത കവളറുണ്ട്. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആത്മജ ചേച്ചി. ആ, സുഖമായിട്ടിരിക്കുന്നു. പറഞ്ഞോളൂ ആത്മജ ചേച്ചി, ഇന്നത്തെ വിശ്വസ് ആർക്കാണ്?
2: ഇന്നത്തെ വിശ്വസ് നമ്മളെല്ലാമായ ആകാശ് മോനും ആദിത്യ മോന്റെയും ബർത്ത്ഡേ ആണല്ലോ. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയുടെ 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ആരോഗ്യം, ആയിരാരോഗ്യ സൗഖ്യവും കൊടുത്ത് രണ്ടുപേരെ എല്ലാ ഈശ്വരന്മാരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്റെ കാതോരം കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു, എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ആശംസ നേരുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ള എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. ദീപക്കുട്ടിക്കും അപർണയ്ക്കും അമൃതയ്ക്കും നല്ല ദിവസത്തിന്റെ ആശംസ നേരുന്നു.
0: ശരി ആത്മജ ചേച്ചി, ഞാൻ ഫാമിലി നല്ലവരുടെ വിഷയുന്നു കേട്ടോ.
2: ഓക്കെ മോളെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ അങ്ങനെ ആകാശിന്റെ ആദിത്യൻ പിറന്നാളാണ്. അപ്പൊ ഇന്ന് നമ്മളുടെ റേഡിയോയിൽ നമുക്കറിയാം അതായിരിക്കും നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടിലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പൊ സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ് അൻസാർക്കാ. ആ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
1: കുമരകൻ ടീമിനും മുഹമ്മദ് വടക്കേ വാലി ഒരു പാലക്കാട്, പിന്നെ പിന്നെ പിന്നെ സന്തോഷ് നടക്കാവ് കോഴിക്കോട്,
0: ഓക്കെ,
1: പിന്നെ തിരുവല്ല അസംബ്ലിയിൽ നിൽക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഒരു വിശ്വസം അറിയിക്കുന്നു.
0: ഓക്കെ, എല്ലാവർക്കും അൻസാർക്കയുടെ വക ഒരു സ്പെഷ്യൽ വിഷസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു ഡേ ഞാനും വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകാം. സുലൈ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജീവിതം വളരെ ചെറുതാണ്, അത് അർത്ഥപൂർണമായി ജീവിക്കുക. മനസ്സിലെ നന്മയും സ്നേഹവും എല്ലാവർക്കും പകർന്നു നൽകുക. നാം പോരാടുന്നവരാണ്, പൊരുതാനുള്ള ഉൾക്കരുത്തുണ്ടാകട്ടെ. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കൗട്ട്. സുലൈ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് ദീപമോളെ.
0: ഗുഡ് മോർണിംഗ്. ഗീത ചേച്ചി എന്തൊറ്റി കട്ടായി പോയതാണോ?
2: ഓ, ആ സമയായപ്പോ കട്ടായി ഇത്രേ നേരം ഞാൻ നോക്കി,
0: ഞാൻ പെട്ടെന്ന് ഇതായി പോയി. അൻസാർക്ക് ഇതപ്പൊ കയറി വന്നു. ഇന്നത്തെ വിശ്വസം ആർക്കാണ്?
2: ഇന്നത്തെ വിശ്വസം മോളെ, ആദ്യം കാര്യം പറഞ്ഞ റേഡിയോ കിട്ടുന്നില്ല.
0: ആ റേഡിയോയില് അത് നോക്കുന്നുണ്ട് കേട്ടോ. നോക്കാം നോക്കാം. ഓക്കെ, പറഞ്ഞോളൂ.
2: പിന്നെ നമ്മുടെ ആകാശ്മോന്റെ ആദിത്യമോന്റെ ബർത്ത്ഡേ അല്ല ഇന്നലെ, എനിക്ക് 4 മണിക്ക് മെസ്സേജ് ഇട്ടിരുന്നു സിന്ധു. അപ്പൊ എനിക്ക് ഫസ്റ്റ് കോളർ ആവണമെന്ന് വിചാരിച്ച ഞാൻ, പറ്റിയില്ല.
0: സാരമില്ല, മൂന്നാമത്തെ കോളർ ആയിട്ടുണ്ട്.
2: അപ്പൊ നമ്മുടെ ആകാശ്മോനും ആദിത്യമോനും 1000 ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ആയുസ്സും ആരോഗ്യവും ദീർഘായുസ്സും നൽകി മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരുപാട് കാലം സന്തോഷമായി നല്ല മക്കളായി ജീവിക്കാൻ സാധിക്കട്ടെ. അവരുടെ കുടുംബത്തിനും പ്രത്യേക ഒരാശംസ നൽകുന്നു ബിജുവിനും ബിജുവിനും.
0: ശരി,
2: ബർത്ത്ഡേ മെഡിറ്റേഷനുകൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും നേരുന്നു. ദീപമോൾക്കും എന്റെ ആദരവും കൂട്ടുകാർക്കും എന്റെ റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.
0: ഓക്കെ ഗീത ചേച്ചി ആൻഡ് ഫാമിലി, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ.
2: ഓക്കെ മോളെ, ഞാൻ ഓൺലൈനിലാണ് ജീവിക്കുന്നത്.
0: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ റേഡിയോയിലൂടെ പ്രോഗ്രാം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നുള്ളത്. അപ്പൊ എന്തായാലും അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് മോളെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്റെ ചേച്ചിയുടെ കൊച്ചുമകൾ കൺമണി എന്ന് വിളിക്കുന്ന ദേവപത്മയ്ക്ക് നല്ലൊരു ആശംസ കൊടുക്കണേ മോളെ. പിന്നെ ഇന്ന് ബർത്ത്ഡേ മറ്റു വിശേഷങ്ങൾ ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ദിവസം നേരുന്നു മോളെ. തുകലശ്ശേരിയിൽ നിന്നും ജയ ചേച്ചി. അപ്പൊ ജയ ചേച്ചിയുടെ ചേച്ചിയുടെ കൊച്ചുമോൾ കൺമണി എന്ന് വിളിക്കുന്ന ദേവപത്മ. അപ്പൊ കൺമണിക്കുട്ടിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. അപ്പൊ മോളുടെ 1st പിറന്നാളാണെന്ന് ആച്ചടാ. അപ്പം 1st പിറന്നാൾ ആഘോഷിക്കുന്ന അപ്പൊ കൺമണി തന്നെ മതി. നല്ല പേര് കേട്ടോ ദേവപത്മ എന്ന് പറഞ്ഞിട്ടുള്ള, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പേര്. അപ്പൊ കൺമണിക്കുട്ടിക്ക് എല്ലാ ആശംസകളും. ജയ ചേച്ചി നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് പതിവ് പോലെ നമ്മുടെ വിജി ചേച്ചി കുറച്ച് ചായ ഒഴിച്ചു വെച്ചിട്ടൊരു ഗുഡ് മോർണിംഗ് തരുന്നുണ്ട്. ഓക്കെ, വിജി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ട് കേൾക്കാം. അപ്പോഴേക്കും എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മളൊന്ന് നോക്കട്ടെ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: അങ്ങനെ നമ്മളുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ പാട്ടുകളും വിഷസുകളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അനിലേട്ട ഓ എ റേഡിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടുത്തെ പ്രശ്നം. അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ശരിയാവോ? ഓക്കെ, എന്തായാലും കുറച്ച് സമയം എല്ലാവരും ആപ്ലിക്കേഷനിൽ കേക്കൂ. ശരി, ഇന്നത്തെ വിഷയം സർക്കാണ്. അതെ,
1: അത് മാത്രം കണ്ടു, സ്റ്റാറ്റസ് കണ്ടോ? അങ്ങനെ ബാക്കിയൊന്നും കേട്ടില്ല.
0: ഓക്കെ,
1: അപ്പൊ ആദ്യത്തിന് ആകാശം ഹാപ്പി ബർത്ത്ഡേ നിന്നു, അതുപോലെ പിന്നെ ഇന്നും ബർത്ത്ഡേ വെഡിങ്ങിനും ദേവക്കുട്ടി അപ്പൊ.
0: ഓക്കെ അനിലേട്ട, അനിലേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് രാജപ്പഞ്ചേനാണ് അയച്ചിരിക്കുന്നത്. ശൂന്യമായ 1000 വാക്കുകളെക്കാൾ ശ്രേഷ്ഠമാണ് സമാധാനവും സ്നേഹവും നൽകുന്ന ഒരു വാക്ക്. ശുഭദിനം രാജപ്പൻ പാലപ്ര. രാജപ്പഞ്ചേന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ
2: ഹലോ ദീപമോളെ.
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
0: അതെ അതെ അതെ അതെ. അപ്പൊ ഇത് മലപ്പുറത്തുനിന്നാണല്ലോ.
2: കൊറേ ദിവസമായി വിളിച്ചിട്ട് രാവിലെ തിരക്കാവും, വിളിക്കാതിരിക്കാൻ പറ്റൂല.
0: അതെ അതെ, വിളിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണോ വിളിക്കാൻ പറ്റില്ല എന്നോ?
2: അല്ലല്ല, അന്ന് വിളിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാവരെയും പ്രിയം നിറഞ്ഞ നമ്മളെല്ലാവരും പ്രിയപ്പെട്ട ആകാശ് മോന്റെ, ആദിത്യ മോന്റെ ജന്മദിനല്ലേ?
0: അതെ,
2: നമ്മളെ റേഡിയോയിലെ താരല്ലേ ആകാശ് മോൻ.
0: ഇപ്പൊ
2: രണ്ടുപേർക്കും 1000 ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ പ്രാർത്ഥനയോടെ നേരുന്നു. ആകാശ് മോൻ പഠിച്ച് നല്ല മിടുക്കനായി, നല്ല മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് വിജയിയായി, ഇങ്ങനെ എന്നും നല്ലപോലെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അവരെ ഫാമിലിക്ക് ഒരു ആശംസകൾ. പിന്നെ എന്റെ ദീപമോൾക്കും എന്റെ കാതോരം കൂട്ടുകാർക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിശേഷ ദിവസങ്ങൾ കടന്നു പോകാൻ കഴിയില്ല, മഴ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓൺലൈനിൽ കുഴപ്പമില്ല, റേഡിയോ നല്ല ഉഷാറുണ്ട്
0: കേട്ടോ. ഓൺലൈനിൽ ഉഷാറായിട്ട് പോകുന്നുണ്ട്, റേഡിയോയിലൂടെയാണ് അത് ഇപ്പൊ ശരിയാകും.
2: അതെ, ഞങ്ങൾക്ക് റേഡിയോ ഉള്ളവർക്ക് ഞങ്ങൾ ഓൺലൈനിൽ എന്നും പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷം.
0: അത് ശരി, അത് കൊള്ളാലോ. ഇപ്പുറത്തെ വീട്ടിലും
2: ആവട്ടെ, എപ്പോഴും ഓൺലൈനിൽ ചെലപ്പോ പ്രശ്നമാണ്.
0: അല്ല, ഇപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തപ്പോ അപ്പുറത്തെ വീട്ടിൽ സന്തോഷം എന്ന് പറയുന്ന പോലെയാണല്ലേ?
2: അങ്ങനല്ല, ഞാൻ പറയാം, നമുക്ക് എല്ലാ റേഡിയോ കേൾക്കാനും അവര് പൊറുതെ. രാവിലെ ദീപന്റെ ആയാലും അമൃതന്റെ ആയാലും അമൃതന്റെ ആയാലും നേരെ വെളുത്ത 7 മണിക്ക് അത് ഓണാക്കിട്ടാണ് പണി തുടങ്ങലെന്നെ.
0: അതെ അതെ, അതാണ് നമ്മളുടെ ഒരു അതെ അതെ അതെ, ശരിയാണ്. ഞങ്ങൾക്കും അതെ. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ
2: എല്ലാവർക്കും. എല്ലാവർക്കും ഞാൻ പേര് പറയണ, എല്ലാവർക്കും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ.
0: ഓക്കെ ഓക്കെ, നദരേത്ത്. അപ്പൊ നല്ലൊരു വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ നദരേത്ത ആകാശനോ ആദ്യത്തിന് ഒരു സ്പെഷ്യൽ വിഷസ് പറയാൻ വേണ്ടിട്ടാ, കാരണം രാവിലെ തിരക്കാണ്, അങ്ങനെ ഇങ്ങനെ വിളിക്കാറില്ല, മെസ്സേജിലൂടെ മാത്രമാണ് നമുക്ക് വിഷസ് പറയുന്നത്. ഇന്ന് അവരുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതാണ് വിളിച്ചത്. നമ്മുടെ അഷ്റഫിക്കയുടെ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ മുന്നോട്ട് പോകുന്ന ഓരോ കാൽവെപ്പിലും ജീവിതം നമുക്ക് നൽകുന്നത് ഓരോ ഗുണപാഠങ്ങളാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർക്കേ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് ചലിക്കാൻ കഴിയൂ. ഒത്തിരി സ്നേഹത്തോടെ ഇന്ന് വിശേഷ ദിനങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു ടി അഷ്റഫ്, മിസ് കൈപ്പുറം. ഓക്കെ അഷ്റഫിക്ക, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഹലോ,
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്,
0: പറയൂ. ഇതാരാ വിളിക്കുന്ന?
3: ഇത് ഹോൾസെയിലാ പോലെ.
0: ലില്ലിക്കുട്ടി ചേച്ചി?
3: അതെ അതെ.
0: ലില്ലിക്കുട്ടി ചേച്ചി അവിടെ പാചകത്തിലാണെന്ന് തോന്നുന്നു.
3: പാചകത്തില്ല,
0: എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
3: നമ്മുടെ ആശംസ നമ്മുടെ ആദിത്യ മോനും ആകാശ് മോനും ആദിത്യ മോനും.
0: ആ,
3: നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണല്ലോ രണ്ടുപേരും.
0: അതെ.
3: അപ്പോ നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കുന്നതും അവരുടെ കണ്ണുകൾ പ്രകാശിക്കുന്നതും നമ്മളിലൂടെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ.
0: ഓക്കെ ലില്ലിക്കുട്ടി ചേച്ചി,
3: ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ കാണുന്നതാണ് രണ്ടുപേരെയും.
0: അതെ അതെ, എല്ലാവർക്കും അതെ, ആകാശവാദത്തിന് അത്രയും പ്രിയപ്പെട്ടവരാണ്. അപ്പൊ രണ്ടുപേർക്കും സ്പെഷ്യൽ ആശംസ ലില്ലിക്കുട്ടി ചേച്ചിയുടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
3: അവർ ഉയരങ്ങളിലെത്തട്ടെ, ആ അച്ഛനും അമ്മയ്ക്കും നല്ല കുഞ്ഞുങ്ങളായിട്ട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് എന്നെയും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞങ്ങളുടെ എന്റെ കുടുംബത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരുന്ന പോലെ.
0: ഓക്കെ ലില്ലിക്കുട്ടി ചേച്ചി, അപ്പം തിരിച്ചു ലില്ലിക്കുട്ടി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ.
3: ആ മോൾക്കും പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ വിശേഷ ദിവസങ്ങളുള്ള എല്ലാവർക്കും അവരാശംസ അറിയിക്കുന്നു.
0: ഓക്കെ ഓക്കെ, ബൈ.
3: ഓക്കെ
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾ വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഗ്രീറ്റിംഗ് കാർഡ്സ്. സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വിളിക്കേണ്ട നമ്പർ 0469273033. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് കെയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. ലക്ഷ്യമുണ്ടോ എത്തിപ്പിടിക്കാൻ മാർഗങ്ങൾ പലതുമുണ്ട്. ലക്ഷ്യമില്ലേ ഒഴിഞ്ഞു മാറാൻ കാരണങ്ങൾ പലതുണ്ട്. പിന്നീടാവാം എന്ന് കരുതി മാറി നിന്നവരല്ല, നേടിയെടുക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്തവരാണ് എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളൂ. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും സ്നേഹം തരഞ്ഞ ഒരു ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വവനൂർ. ഓക്കെ മുഹമ്മദ് ഖാൻ, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഗുഡ്
0: മോർണിംഗ്. രാമനാഥൻ ചേട്ടൻ ഇവ പറഞ്ഞതേ ഉള്ളൂ. രാമനാഥൻ ചേട്ടന്റെ കാര്യം ഇവിടെ നേരത്തെ കോള് വിളിച്ച് വിളിച്ച സമയത്ത് അതാ, അതുകൊണ്ടാണോ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്?
1: അല്ല, വിളിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ആകാശ് ആദിത്യൻ.
0: ഓക്കെ.
1: രണ്ട്, എന്റെ ഇവിടുത്തെ ഒരു സൗഹൃദം, അതായത് കായംകുളത്തുകാരനാണ്, മലബാർ ഗോൾഡിന്റെ ഷോപ്പ് ഇൻചാർജ് ആണ്. അപ്പൊ അഖിൽ, അഖിൽ കായംകുളം.
0: ഓക്കെ.
1: അദ്ദേഹത്തിന്റെയും പിറന്നാളാണ്. അദ്ദേഹം ഇവിടെ തന്നെയാണ്, ഞാൻ ഇവിടെ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെയും പിറന്നാളാണ്. പിന്നെ നമ്മുടെ പൊന്നോമനകളായ ആദിത്യനും ആകാശും, എല്ലാം കൊണ്ടും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ.
0: ഓക്കെ,
1: അടിച്ചു വിളിക്കട്ടെ ഒരു ലൈഫ്.
0: ഓക്കെ രാമനാഥൻ ചേട്ടന്റെ അഖിൽ എന്നല്ലേ പറഞ്ഞത്?
1: ലിമിറ്റ്
0: എന്തോ
1: അഖിൽ,
0: അഖിൽ
1: ഈ സ്പെയർ ലിമിറ്റ് എന്ന് പറയാം. ആകാശമാണ് അവരുടെ.
0: ആ ഓക്കെ,
1: ആദിത്യനും ആകാശം.
0: അതെ, ആകാശനും ആദിത്യനും പിന്നെ ഈ പറഞ്ഞ രാമനാഥൻ ചേട്ടന്റെ ഫ്രണ്ട് അഖിൽ അല്ലേ? അപ്പൊ 3 പേർക്കും സ്പെഷ്യൽ വിഷസ് അറിയിക്കുന്നു. അതുപോലെ രാമനാഥൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. താങ്ക് യു. ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ രാമനാഥൻ ചേട്ടനാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുഡ് മോർണിംഗിലുണ്ട് നമ്മളെ രാവിലെ വിളിക്കുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. മോൻസ് ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പറയുന്നുണ്ടല്ലോ, ആ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ മെസ്സേജാണ് കേട്ടോ. പിന്നെ 2 വോയിസ് മെസ്സേജ്, അങ്ങനെ എന്തൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനിതിനി തപ്പെടുക്കണം എന്തൊക്കെയാണെന്നുള്ളത്. ആഹാ, ഞങ്ങളുടെ ഫോട്ടോസ്. ഹായ് ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ് ആർ ജെസ്, ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാവരുടെയും പേര് പറഞ്ഞ് ഇത് പുറത്ത് എല്ലാം കഴിഞ്ഞപ്പോഴാണ്. എനിക്കൊരു കൊച്ചുമോളുണ്ട്, അവളുടെ പേര് നെയ്ത്തലിംഗ്. അവളുടെ പിറന്നാൾ ചിങ്ങം മാസം ബുധനാഴ്ച ഓഗസ്റ്റ് തിരുവോണത്തിന്റെ ദിവസമാണ്. അവളുടെ ഹാപ്പി ബർത്ത്ഡേ ഓർത്ത് വെച്ചാൽ മതി, ഞങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. മോൻസ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പൊ മോൻസ് ചേട്ടാ, ഒരു ഗുഡ് മോർണിംഗ് ഞാൻ പറയുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
2: ഹലോ നാരായണൻ.
0: ആ നാരായണൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: പറയൂ, ഇന്നത്തെ വിശേഷ ആർക്കാണ്?
2: വിശേഷം നമ്മുടെ ആകാശമോനും ആദിത്യനും. ഇന്ന് പിറന്നാളാണ്, അവർക്കില്ല ആശംസകളും വരുന്ന അവർക്ക് ആയുരാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ സൗഹൃദവാണി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ നാരായണൻ ചേട്ടനും.
2: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ദേവിക്കും അവർണയ്ക്കും അവർക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.
0: ഓക്കെ നാരായണൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. ഓക്കെ ഓക്കെ ബൈ. അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഷീബ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദീപക്കുട്ടി കുമരകൻ ടീമിന്റെ ഒരു സുപ്രഭാതം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആകാശിനും ആദിത്യനും 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. കൺമണിക്കും പിറന്നാൾ ആശംസകൾ. മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. സൗഹൃദവാണി കൂട്ടുകാർക്കും അൻസാറിനും അമ്പിളി, സിന്ധു, നദീറ, മുഹമ്മദിക്ക, ദീപക്കുട്ടിക്കും ഫാമിലിക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഷീബ ചേച്ചി, ഒരു നല്ലൊരു ദിവസം ഞങ്ങളും തിരിച്ചും ആശംസിക്കുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ ഗുഡ് മോർണിംഗ്.
3: ഹലോ ഗുഡ് മോർണിംഗ്, കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തി മനോജ.
0: യെസ് ത്രിമൂർത്തിസിലെ മനോജ് മൂർത്തി. പറയൂ, ഇന്ന് ആർക്കാണ് വിഷസ്?
3: ഇന്ന് വിഷസ് എന്റെ സ്വന്തം ഭാര്യയ്ക്ക് തന്നെയാണ്.
0: ഓ, എനിക്ക് വയ്യ. എന്താണ് ഇന്ന് വിശേഷം?
3: ഭാര്യയുടെ 40-ാമത്തെ ബർത്ത്ഡേ.
0: ആഹാ, പ്ലസ് വയസ്സും കൂടി ചേർത്തങ്ങ് പറയുകയാണല്ലേ. അപ്പൊ മനോജ് ചേട്ടന്റെ സഹധർമ്മിണിയുടെ പേരെന്താ?
3: മഞ്ജു.
0: മഞ്ജു. അപ്പൊ മഞ്ജു ചേച്ചിക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് ഞങ്ങളുടെ മാക്ഫാസ്റ്റ് അറിയിക്കുന്നു. പിന്നെ ഓ, അത് ശരി. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും അതൊക്കെ നടക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വിഷസ് പറയാ കേട്ടോ.
3: അതുപോലെ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസയും കൂടെ മോദി നൽകുകയാണ്.
0: ഓക്കെ ആയിക്കോട്ടെ, അപ്പൊ നിങ്ങൾ ത്രിമൂർത്തീസിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ.
3: ഓക്കെ
0: ഓക്കെ ബൈ. അപ്പൊ എന്തായാലും നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. ഈ പാട്ടെല്ലാം ആകാശിനും അതിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. എല്ലാ പാട്ടുകളും സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: സമയം ഒരുപാടായല്ലേ, നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. ലേഖ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മോളെ, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ നേരുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആകാശ് മോനും ആദിത്യൻ മോനും ആശംസകൾ നേരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദോശ കരിഞ്ഞും പോയി കേട്ടോ, ഇതും കേട്ട് മെസ്സേജ് അയച്ചു തരുന്നു. അപ്പൊ എന്തായാലും ലേഖ ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആ, നമ്മുടെ മോഹനൻ ചേട്ടൻ. കൊറേ നാളായി ശബ്ദം കേട്ടിട്ട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പറഞ്ഞോളൂ, ഇന്നത്തെ വിശ്വാസം ആർക്കാണ്?
1: ഇന്നത്തെ വിശ്വാസം നമ്മുടെ പ്രിയപ്പെട്ട മറ്റേ ആദിത്യനും ആകാശനും എല്ലാ വിഷയ ആശംസകളും നേരുന്നു. നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരട്ടെ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങളാവട്ടെ. പിന്നെ പാട്ടിന്റെ മേഖലയിലാണേലും ഉയർന്ന നല്ല തലങ്ങളിലേക്കൊക്കെ അവര് വന്നു കയറട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്റെ കൂട്ടുകാരായിട്ടുള്ള ശോഭന, കുമാരി എല്ലാം വിളിക്കാറുണ്ട്. വിജയമ്മ, സുനില, സുരേഷ്, ഓതറ,
0: എല്ലാവർക്കും നല്ലൊരു ആശംസകൾ.
1: എല്ലാ കൂട്ടുകാർക്കും, പ്രേമ, എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ആശംസ അറിയിക്കുന്നു. പിന്നെ അവരുടെ ആർജിമാർക്കും, പ്രത്യേകിച്ച് എന്റെ മോള് ദീപക്കുട്ടിക്കും.
0: താങ്ക് യു. അതെ അതെ അതെ. ഓക്കെ മോഹന ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ.
1: ഓക്കെ,
0: സന്തോഷമായിട്ടിരിക്കാം. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അമ്പിളി ചേച്ചിയാണ്. ഹലോ റേഡിയോ മാക്ഫാസ്റ്റ്, മോളൂസ് ഗുഡ് മോർണിംഗ് മോളെ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആകാശ് മോനും ആദിത്യൻ മോനും ജന്മദിനാശംസകൾ നൽകുന്നു. പിന്നെ ഡിയോൺ മോനും ദിയമോൾക്കും അപ്പൂസിനും അമ്രൂസിനും ദീപൂസിനും റേഡിയോ ഫാമിലിക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ, ഓക്കെ അമ്പിളി ചേച്ചി, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നമ്മൾ പാട്ട് കേട്ടോണ്ട് പോവാം കേട്ടോ. ദീപു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അടുത്തത് ആന്റണി ചേട്ടൻ. ഗുഡ് മോർണിംഗ് ദീപ, ഇന്നലെ സോങ്സ് ഓൺ ഡിമാൻഡിൽ എന്റെ ഇഷ്ടഗാനം കേട്ട ശേഷം ഒരു നന്ദി ശുഭരാത്രി മെസ്സേജിലൂടെ അറിയിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ, ഇന്നത്തെ നിങ്ങളുടെ ഇന്റർനെറ്റ് കോട്ട തീർന്നെന്ന്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആശംസകളൊന്നും പറയാനില്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറയാമെന്ന് കരുതി. ഒപ്പം ഒന്ന് വിശേഷ ദിനങ്ങളാൽ കടന്നുപോകുന്നവർക്കും ദീപയ്ക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. ആന്റണി ചേട്ടനും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ജയങ്കരേട്ടൻ, നമസ്കാരം ദീപ. നന്മ നിറഞ്ഞ ഒരു പുലരി പ്രിയ മാക്ഫാസ്റ്റിന് മാർജ ദീപയ്ക്കും നേർന്നുകൊണ്ട് മനസ്സിന് കുളിർമയേകുന്ന ചിന്തകളും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയവും ഈ ദിവസം എല്ലാവർക്കും സമ്മാനിക്കട്ടെ. ലോകം എത്ര തിരക്കുള്ളതായാലും സ്വന്തം സന്തോഷത്തിനായി അല്പസമയം കണ്ടെത്താൻ മറക്കരുത്. സ്നേഹവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും ഒപ്പം പ്രിയ മാക്ഫാസ്റ്റിനും പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു മഴയുള്ള സുപ്രഭാതം നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം അങ്ങ് ഫോട്ടോ ചിക്കാനും ജയങ്കർ, സരിത, ശ്രീനന്ദ. ഓക്കെ ജയങ്കരേട്ട, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്. ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പ്രേമചേച്ചിയാണ്. ദീപ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ രണ്ട് മണിമുത്തുകളായ ആകാശനും ആദിത്യനും 1000 ജന്മദിനാശംസകൾ നേരുന്നു. രണ്ടുപേരും ആയുസ്സും ആരോഗ്യത്തോടെയും സന്തോഷമുള്ള കുഞ്ഞുങ്ങളായി വളരാൻ ജഗദീശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അവരെ ആശംസിക്കുന്നു. ഇന്ന് വിളിച്ചു പറഞ്ഞ നമ്മുടെ കൺമണി മോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വിശേഷ ദിവസങ്ങളാൽ കടന്നുപോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഫ്രണ്ട്സ്, കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. ദീപക്കുട്ടിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, പ്രേമചേച്ചിക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്തത് നദീറൈത്ത. ദീപമോളെ, രാമനാഥൻ പറഞ്ഞ കൂട്ടുകാരന് പ്രാർത്ഥനയുടെ പിറന്നാൾ ആശംസകൾ, അതുപോലെ ത്രിമൂർത്തീസിലെ മനോജിന്റെ പ്രിയതമ മഞ്ജുവിന് പിറന്നാൾ ആശംസകൾ, വിജയമ്മ ചേച്ചി, മോഹൻ ചേട്ടൻ, ഷീബ, പ്രേമചേച്ചി, സിന്ധുക്കുട്ടി, സിറാജ് വയനാട്, ലീല ചേച്ചി, അമ്പിളി, സുനിൽ എന്നിവർക്കും സ്നേഹാശംസകൾ. ഇവിടെ മഴയാണ്, മറ്റന്നാൾ മുഹറം 10 എല്ലാവർക്കും മുഹറം 10 ആശംസകൾ. മുഹറം 1 മുതൽ 10 വരെ നോമ്പ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നദീറൈത്ത. പിന്നെ അനിലേടനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജീവിതം പാഠമാണ്, അത് പഠിക്കാൻ വിദ്യാഭ്യാസം ആവശ്യമില്ല, അനുഭവങ്ങൾ മാത്രം മതി. പിന്നെ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പം എന്തായാലും സമയം 8 അപ്പം ഇനിയിപ്പോൾ ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: Radio Macfast 90.4 Time Check 8 o'clock.
3: Geo Agencies Thiruvalla, Crompton Base, Kirloskar, V-Guard Pump Setugal, Crompton Fans, Syntex Water Tanks, Kelachandra PVC Pipes, Mikachina Plumbing Materials Thudangiyava, Wholesale Ayum, Retail Ayum, Kazhinja 53 Varshangalayi Vitharanam Cheythu Varuna, Thiruvallayile Mikacha Sthapanam, Geo Agencies, Mithamaya Vila, Mikacha Vilpananandara Sevanam, Geo Agencies, Kaveri Buildings, Deepa Towerinu Samipam, Thiruvalla.
4: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകളറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.

0: ప్రణయ పుష్పమే.
1: ఆహా, ఎందా పాట.
0: హృదయ తర
1: ప్రణయ నాయకന്റെ മുഖം, പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദം. പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ. റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച വിതരണം തുടങ്ങും. 51.70 ലക്ഷം പേർക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. വാർദ്ധക്യ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവയിലുൾപ്പെട്ട 8.46 ലക്ഷം പേർക്കായി 24.76 കോടി രൂപയും അനുവദിച്ചു. ക്ഷേമനിധി ബോർഡുകളിലെ 65,952 പേർക്ക് ജൂണിലെ പെൻഷൻ നൽകാൻ 128 കോടി രൂപയും അനുവദിച്ചു. പെൻഷൻ വിതരണം ജൂലൈ 3 പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. മുഹറത്തിന്റെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച മുഹറം ആചരിക്കുന്നതിനാലാണിത്. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമാണ്. പ്രശസ്ത നൃത്താധ്യാപികയും നർത്തകിയുമായ കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി. ടെന്നീസ് പ്രതിഭ വിജയ് അമൃതരാജ്, ഗായിക അൽക യാഗ്നിക്, അമേരിക്കയിലെ ഓങ്കോളജിസ്റ്റ് ദത്താത്രേയ നൂറി, വ്യവസായി എസ് കെ എം മൈലാനന്ദൻ തുടങ്ങിയവർ പത്മഭൂഷൺ സ്വീകരിച്ചു. ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ഷിബു സോറന്റെ പത്മഭൂഷൺ പുരസ്കാരം വീൽചെയറെത്തി പത്നി റിപ്പു സോറൻ ഏറ്റുവാങ്ങി. നടൻ മാധവൻ, ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ തുടങ്ങിയവർ പത്മശ്രീയും ഏറ്റുവാങ്ങി. May 25 1 ഡോക്ടർ എ ഇ മുത്തുനായകവും ദേവകി അമ്മയും പത്മശ്രീ ഏറ്റുവാങ്ങിയിരുന്നു. ആകെ 131 പേർക്കാണ് പുരസ്കാരം. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ, മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും മൃഗാശുപത്രിയുടെയും നേതൃത്വത്തിൽ സൌജന്യ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് തുടങ്ങി. July 13 വീടുകളിൽ വന്ന് ഉദ്യോഗസ്ഥർ കുത്തിവയ്പ് നൽകും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു സുഭാഷ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് കെ ജി സാബു ഉദ്ഘാടനം ചെയ്തു. അടുത്തതൊരു അറിയിപ്പ്. മുട്ടത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസിൽ എം ടെക് ആണ് അടിസ്ഥാന യോഗ്യത. കെമിസ്ട്രിയിൽ MSc നെറ്റും പാസ്സായിരിക്കണം. July 1 രാവിലെ 10 കോളേജ് ഓഫീസിൽ വോക്കിൻ ഇന്റർവ്യൂ നടത്തും. വിവരങ്ങൾക്ക് 0486225622 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇമെയിൽ principal@uct.ac.in. സംസ്ഥാനത്തിന് അനുവദിച്ച മണ്ണെണ്ണ വിഹിതത്തിൽ 22.46 ലക്ഷം ലിറ്റർ മിച്ചം വന്നതിനാൽ കാർഡുടമകൾക്ക് 1 വീതം അനുവദിക്കും. നിലവിൽ 0.5 ലിറ്ററാണ് കാർഡ് ഒന്നിന് കിട്ടുന്നത്. 56.78 ലക്ഷം ലിറ്ററാണ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലേക്ക് കേരളത്തിന് അനുവദിച്ച വിഹിതം. വിഹിതം പൂർണ്ണമായും ഉപയോഗിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ കോട്ടയിൽ കുറവ് വരാം. ഇത് പരിഹരിക്കാനാണ് അളവ് കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചതും. എറണാകുളം, കൊല്ലം, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിൽ 2 ലക്ഷത്തിലേറെ ലിറ്റർ മണ്ണെണ്ണ മിച്ചം വന്നു. യുദ്ധകാലത്തെ ഇന്ധന പ്രതിസന്ധി നേരിടാൻ മാർച്ചിൽ സംസ്ഥാനത്തിന് 14 ലക്ഷം ലിറ്റർ അനുവദിച്ചിരുന്നു. അതും കൂടി 56.78 ലക്ഷം ലിറ്റർ എന്ന സ്ഥിരം വിഹിതത്തോട് ചേർത്ത് വിൽക്കാൻ അനുമതി കിട്ടി. ക്ഷാമം പോലുള്ള സാഹചര്യമുണ്ടായാൽ 1 ലിറ്റർ എണ്ണ ജനങ്ങൾക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് അത്രയേറെ പ്രതിസന്ധി വരാഞ്ഞതുകൊണ്ട് വിതരണം 0.5 ലിറ്ററായി പരിമിതപ്പെടുത്തി. ഇതാകാം ഇത്രയും മിച്ചം വരാൻ ഒരു കാരണം. മത്സ്യമേഖലയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ മണ്ണെണ്ണ അനധികൃതമായി കൊണ്ടുവരുന്നുണ്ട്. അവിടെ ലിറ്ററിന് 18 രൂപയാണ് വില. ഇതും കേരളത്തിലെ വിൽപ്പനയെ ബാധിച്ചിട്ടുണ്ടാകാം. കൊട്ടാരക്കരയിൽ അപകടത്തിൽപ്പെട്ട ടിപ്പറിന് കരുനാഗപ്പള്ളി ഓഫീസിൽ നിന്ന് ഫിറ്റ്നസ് നൽകിയതിൽ ഗുരുതര വീഴ്ച. വാഹനത്തിന്റെ യാത്രാവിവരം നിരീക്ഷിക്കാനുള്ള വെഹിക്കിൾ ട്രാക്കിംഗ് ഡിവൈസ് മോട്ടോർ വാഹന വകുപ്പിന്റെ സെർവറുമായി ബന്ധിപ്പിക്കാതെ ഫിറ്റ്നസ് നൽകിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച 15 ഷിഗല്ല കേസുകൾ സ്ഥിരീകരിച്ചു. 5 ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ 1 എന്നിങ്ങനെയാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ജൂണിൽ 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 241 പേർക്ക് ഷിഗല്ല രോഗം

ഞങ്ങൾ പിടിമുറുക്കി തുടങ്ങിയത്. പനി പടരുന്നതിനാൽ സ്കൂളിൽ പോകാതെ ഒട്ടേറെ കുട്ടികൾ അവധിയിലാണ്. തിങ്കളാഴ്ച മാത്രം ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 595 പേർ. ഇവരിൽ 6 പേർ കിടത്തി ചികിത്സ തേടി. മല്ലപ്പള്ളിയിലും റാന്നിയിലുമായി 2 പേർക്ക് ഡെങ്കിയും ഓമല്ലൂരിൽ ഒരാൾക്ക് എലിപ്പനിയും കണ്ടെത്തി. സംസ്ഥാനത്താകെ തിങ്കളാഴ്ച പനിക്ക് ചികിത്സ നേടിയത് 13,189 പേരാണ്. ഇവരിൽ 170 പേർ കിടത്തി ചികിത്സയിലാണ്. ഡെങ്കി ബാധിച്ച് 56 പേരും എലിപ്പനി ബാധിച്ച് 7 പേരും ചികിത്സയിലുണ്ട്. ആഗോള എണ്ണനീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്കിനുമേലുള്ള നിയന്ത്രണം തുടരുമെന്ന് സൂചിപ്പിച്ച് ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് ഇനി ഒരിക്കലും യുദ്ധപൂർവ്വ സാഹചര്യത്തിലേക്ക് മടങ്ങില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഇത് ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് യുഎസുമായുള്ള ചർച്ചകളിൽ ഇറാനിയൻ സംഘത്തെ നയിക്കുന്ന പാർലമെന്റ് സ്പീക്കർ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ ഉജ്ജ്വല വിജയങ്ങളോടെ ഫ്രാൻസും നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് മുന്നേറി. ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളിന് ഇറാഖിനെയും നോർവെ 2-3 ഗോളിന് സെനഗലിനെയും മറികടന്നു. ജോർദാനെ തോൽപ്പിച്ച് അൾജീരിയ ആദ്യ ജയം സ്വന്തമാക്കി. ഫ്രാൻസിന് വേണ്ടി കിലിയൻ എംബാപ്പയും നോർവേയ്ക്ക് വേണ്ടി എർലിംഗ് ഹാലണ്ടും ഇരട്ട ഗോൾ നേടി. 14:54 മിനിറ്റുകളിലായിരുന്നു എംബാപ്പയുടെ ഗോളുകൾ. 48:58 മിനിറ്റുകളായിരുന്നു ഹോളണ്ടിന്റെ ഗോളുകൾ. ഇരുവരും ആദ്യ മത്സരങ്ങളിലും ഇരട്ട ഗോൾ നേടിയിരുന്നു. ഫ്രാൻസിനായി ഓസ്മാനെ ഡംബലെയും നോർവേയ്ക്കായി പെഡേഴ്സണും സ്കോർ ചെയ്തു. സെനഗലിന്റെ 2 ഗോളും ഇസ്മയിൽ സാറിന്റെ വകയായിരുന്നു. നായകൻ ലയണൽ മെസ്സിയുടെ ഇരട്ട ഗോൾ മികവിൽ അർജന്റീന കഴിഞ്ഞ ദിവസം ഓസ്ട്രിയയെ തോൽപ്പിച്ചിരുന്നു. ലോകകപ്പ് ജെ ഗ്രൂപ്പിൽ ജോർദാനെ മറികടന്ന് അൾജീരിയ ആദ്യ ജയം സ്വന്തമാക്കി. 1 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം 2 ഗോൾ തിരിച്ചടിച്ചാണ് ജയം. വിജയികൾക്കായി നാദർ ബെൻബോലി, അമിനെ ഗോറി എന്നിവർ ഗോൾ നേടി. നിസാർ അൽ റഷ്ദാൻ ജോർദാന്റെ ഗോൾ നേടി. ജയത്തോടെ 3 പോയിന്റ് സ്വന്തമാക്കിയ അൾജീരിയ നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ലോകകപ്പ് ഗോളുകളിൽ റെക്കോർഡ് കുറിച്ചതിന് പിന്നാലെ ലയണൽ മെസ്സിക്ക് പിറന്നാൾ സന്തോഷവും. ഇന്ന് മെസ്സിയുടെ 39-ാം പിറന്നാളാണ്. യോർഗെ മെസ്സിയുടെയും സീലിയ കൊസീറ്റിനിയുടെയും 4 മക്കളിൽ മൂന്നാമനായി 1987 ജൂൺ 24 അർജന്റീനയിലെ റൊസാരിയോയിലായിരുന്നു മെസ്സിയുടെ ജനനം. 13-ാം വയസ്സിൽ സ്പെയിനിലെ ബാഴ്സലോണ ക്ലബിന്റെ അക്കാദമിയിലെത്തിയ മെസ്സിയുടെ പിന്നീടുള്ള ഓരോ വർഷവും ലോക കായിക ചരിത്രത്തിൽ ഇടം നേടി. ഏഷ്യൻ കപ്പ് വോളിബോളിൽ തുടരെ 3-ാം ജയം കുറിച്ച് ഇന്ത്യൻ കുതിപ്പ്. പൂളെ പോരാട്ടത്തിൽ ചൈനീസ് തായ്പേയിയെ ഇന്ത്യ കീഴടക്കി. ആദ്യ സെറ്റ് കൈവിട്ട ശേഷമായിരുന്നു ആതിഥേയരുടെ തിരിച്ചുവരവ്. ജെറോം വിനീത്, ജോൺ ജോസഫ്, ഷമീമുദ്ദീൻ എന്നിവരുടെ ഉജ്ജ്വല പ്രകടനം ഇന്ത്യൻ ജയത്തിൽ നിർണായകമായി. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ, ഗുണമേന്മയുള്ള

ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വിശ്വാസം, ആ വാക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഇല്ലേ? ഈ വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. വായിക്കുവാൻ ഒരു നിമിഷം മതി, ചിന്തിക്കുവാനോ ഒരു മിനിറ്റ് മതി, മനസ്സിലാക്കുവാൻ ഒരു ദിവസം മതിയാകും. പക്ഷേ അത് തെളിയിക്കുവാനും നേടിയെടുക്കുവാനും ഒരു ജീവിതം തന്നെ മതിയായേക്കില്ല. നല്ല ചിന്തകളോടെ നമുക്ക് തുടങ്ങാം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മുഴിമുത്ത്. കൂടെയുള്ളത് ദീപാ.

0: ஏஜென்சிஸ் திருவண்ணா, கிராம்ப்டன் பேஸ், கிர்லாஸ்கர், வி கார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப்ஸ், மிகச்சீன பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவ ஹோல்சேலாயும் ரீட்டெயிலாயும் கழிஞ்ச 53 வருஷங்களாய் விதரணம் செய்து வருது. திருவள்ளையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ், மிதமாய வில மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவள்ளா.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: മുഴുമുത്തിൽ നല്ല ഒരു ഗാനത്തോടെ നമ്മളിതാ തുടങ്ങി. പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ കരുതുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവുമല്ലേ. അവർക്കൊക്കെ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ നേടിയിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെന്ന് നാം കരുതുന്ന നമുക്ക് ചുറ്റുമുള്ളവർ നിർബന്ധിക്കുന്നത് മൂലം നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന ചില കാര്യങ്ങളാൽ അവരുടെയും നമ്മളുടെയും ആ നിമിഷങ്ങളിൽ സന്തോഷമൊക്കെ നിറഞ്ഞേക്കാം. എന്നാൽ ഇങ്ങനെയുള്ള ബാഹ്യപ്രേരണയാലെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്നോർത്ത് വേദനിക്കുന്നതും അത് ബോധ്യപ്പെടുന്നതും മിക്കവാറും നമ്മൾ ഒറ്റപ്പെടുമ്പോൾ മാത്രമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാഗ്ഫാസ്റ്റ് 90.4 മുഴിമുത്ത്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില തീരുമാനങ്ങൾ, ചില ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കുമ്പോൾ അത് നഷ്ടമായി ചിലപ്പോൾ തോന്നുമെന്ന്. സത്യല്ലേ? ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയോ? എപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കാതെ സ്വയം ശരിയെന്ന് തോന്നുന്നതും സ്വന്തം ചിന്തയ്ക്ക് നിരക്കുന്നതുമായ കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളത് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. കാരണം നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളാണ്, നമ്മൾ സ്വപ്നം കണ്ട കാര്യങ്ങളാണ് നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കില്ലേ? എന്നാൽ ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

മൊഴിമുത്തിലൂടെ നല്ല നല്ല പാട്ടുകൾ ആസ്വദിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ യാത്രയിലും പല ആളുകളെയും നമ്മൾ പരിചയപ്പെടും. അത് സ്വാഭാവികമാണല്ലേ. ചിലരൊക്കെ നമ്മളായിട്ട് ചേർന്ന് പോകുന്നവരാകാം, ചിലർ അല്ലാതെയുള്ളവരാവാം. നമ്മളുമായി ചേർന്ന് പോകുന്നവരെയാവും നമ്മൾ എപ്പോഴും കൂടെ കൂട്ടുക. അവരുമായിട്ടാവും നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. എന്നാൽ നമ്മൾ ഉറപ്പായും ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില ആളുകളുണ്ട്. അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഒന്ന് മൂളി കേട്ടാൽ മതി, കൂടുതൽ അങ്ങ് ചെവി കൊടുക്കണ്ട. അതെങ്ങനെയുള്ളവരാണെന്ന് അറിയണ്ടേ? ഒരു പാട്ടിന് ശേഷം ഞാൻ പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അങ്ങനെ ഒരു പാട്ടിന് ശേഷം ചില കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കരുതാത്ത, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അധികം ചെവി കൊടുക്കരുതാത്ത ചില ആളുകളെ പറ്റിയാണ്. നമ്മളെ വില കൽപ്പിക്കാത്തവരുണ്ടാവും നമ്മുടെ ഇടയിൽ. അതുപോലെ എപ്പോഴും എന്ത് ചെയ്താലും, നല്ലത് ചെയ്താലും മോശം ചെയ്താലും വിമർശിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സമയം വെറുതെ ഇങ്ങനെ പാഴാക്കുന്നവരായിരിക്കും, നിങ്ങളോട് അസൂയയുള്ളവരായിരിക്കും, പിന്നെ ചില കാര്യങ്ങളിൽ നമ്മളെ ഒരു ഇരയാക്കി മാറ്റുന്നവരായിരിക്കും. നിങ്ങളെ ശ്രദ്ധിക്കാത്തവരും നിരാശപ്പെടുത്തുന്നവരും സ്വാർത്ഥതയുള്ളവരും അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ടാവും. ഇവരെയൊക്കെ നമ്മളങ്ങ് അവഗണിച്ചേക്കുക. പറയാറില്ലേ, ഒരു ചെവിയിൽ കൂടെ കേട്ടിട്ട് മറ്റേ ചെവിയിൽ കൂടെ അങ്ങ് ഇറക്കി വിടുക എന്ന്. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ശ്രദ്ധിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇന്നത്തെ മൊഴിമുത്ത് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപയാണ്. വീണ്ടും നമുക്ക് അടുത്ത മൊഴിമുത്തിൽ കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
4: മനുഷ്യനെ പറ്റി പല വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുന്ന ജീവി, ചിരിക്കുന്ന മൃഗം, ദൈവഛായ ഉള്ള വ്യക്തി തുടങ്ങിയ വിശേഷണങ്ങളാണ് അവയിൽ പ്രധാനമായത്. മനഃശാസ്ത്രജ്ഞരും മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും നല്ലതാണ് എന്നെനിക്ക് അഭിമതമില്ല. എങ്കിലും അവിടെ പറയുന്നു, മനുഷ്യൻ ഏറ്റവും മടിയനും അലസനുമായ ഒരു മൃഗമാണ്. മനുഷ്യൻ അലസനാണ്, മടിയനാണ്. മറ്റ് മൃഗങ്ങൾ അവർക്ക് പ്രകൃതിയിൽ കൊടുത്ത ആ ഊർജം, പ്രകൃതിയിൽ അവരുടെ മേൽ നിക്ഷേപിച്ചിരിക്കുന്ന സമ്മർദ്ദങ്ങൾ, അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. എന്നാൽ മനുഷ്യനാവട്ടെ, അവൻ പലപ്പോഴും അവൻ ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ അവൻ്റെ കടമകൾ നിറവേറ്റാതെ മടിയനും അലസനുമായിട്ട് തീരുന്നത് കാണുന്നുണ്ട്. നാം നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞാൽ മതി, നമുക്കീ വസ്തുത ശരിയാണെന്ന് പറയാൻ സാധിക്കും. കാരണം നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മാറ്റിവെക്കുന്നത്. നാം അലസരായി മടിയന്മാരായിട്ട് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത്, പല അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കാതെ പോയത്. നമ്മൾ എന്തുകൊണ്ടാണ് അലസന്മാരാകുന്നത്? മനുഷ്യൻ അലസനാകുന്നതിൻ്റെ കാരണം അവൻ്റെ സുഖ ലോലുപത എന്ന ആ വലിയ തൃഷ്ണ കൊണ്ടാണ്. സുഖലോലുപനായിട്ട് ജീവിക്കുവാൻ മനുഷ്യൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. മറ്റ് മൃഗങ്ങൾ ക്ഷീണമകറ്റുവാനായിട്ട് വിശ്രമിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വിശ്രമിക്കുമ്പോൾ പോലും ക്ഷീണം വർദ്ധിക്കുന്ന മനുഷ്യനെയാണ്. അത് ഒരു വൈപരീത്യമാണ്. മറ്റെല്ലാവരും ക്ഷീണമുള്ളപ്പോൾ അവർ വിശ്രമിക്കുന്നു, മനുഷ്യനാകട്ടെ വിശ്രമിക്കുമ്പോൾ പോലും ക്ഷീണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ കാരണം? മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ, അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. മനസ്സ് സ്വസ്ഥമാകുവാൻ അനുവദിച്ചെങ്കിൽ മാത്രമേ ശരീരം സ്വസ്ഥമാകുകയുള്ളൂ. ശരീരം സ്വസ്ഥമാകുവാൻ മനസ്സാണ് ആദ്യം പ്രവർത്തിക്കേണ്ടത്. മനസ്സിനെ സ്വസ്ഥതപ്പെടുത്തുവാൻ മനുഷ്യൻ നിരന്തരം ശ്രദ്ധിക്കണം. നമ്മുടെ ഭാരതത്തിൻ്റെ അമൂല്യമായ സംഭാവനകളിൽ ഒന്നാണല്ലോ യോഗ. അതേറെ സഹായകരമാണ്. ധ്യാനവും തപസ്സും അതിനേറെ സഹായിക്കും എന്നുള്ളതും നമുക്കറിയാം. എന്നാൽ ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് മനസ്സ് വിധേയപ്പെടുമ്പോൾ ശരീരം സുഖേച്ഛയിലേക്ക് വീഴും. നമ്മൾ സുഖം എന്ന വാക്ക് ഒരു പക്ഷേങ്കിൽ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത് അത് പോസിറ്റീവായിട്ടുള്ളതാണ്, അത് ക്രിയാത്മകമായിട്ടുള്ളതാണ്, നന്മയുടെ ഒരു വാക്കാണ്. എന്നാൽ ഇംഗ്ലീഷിൽ ഞാനീ പറഞ്ഞ വാക്ക് പ്ലഷർ എന്നതാണ്. അതായത് നമ്മുടെ അധമ വികാരങ്ങൾ ഉൾപ്പെടെയുള്ളതിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രവണത. അത് ഭക്ഷണത്തിൻ്റെ രീതിയിലാവാം, വിശ്രമം കൊണ്ടാവാം, ലൈംഗികമായ ഇച്ഛകൾ കൊണ്ടാവാം, കാഴ്ചകള്, കേൾവികൾ തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന രസമോ കൗതുകമോ, അതൊക്കെയാണ് സത്യത്തിൽ ഈ പ്ലഷർ അല്ലെങ്കിൽ ഈ സുഖേച്ഛ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്രകാരം ഈ സുഖേച്ഛകളിലേക്ക് മനുഷ്യൻ താണുപോയാൽ അവൻ അലസനും മടിയനുമാവും, അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ ഓടിയകലും. മനുഷ്യൻ അനേകം കാര്യങ്ങൾ തീരുമാനിക്കുന്നു, എന്നാൽ വില കൊടുക്കുവാൻ അവന് കഴിയാതെ വരുന്നു. തത്സമയം തീരുമാനങ്ങളിൽ നിന്ന് അവൻ മാറേണ്ടി വരുന്ന സാഹചര്യം, അതായത് വില കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ തീരുമാനങ്ങൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന മനുഷ്യൻ തീരുമാനങ്ങൾ മറന്നുപോകുന്നു. കുറെ കഴിഞ്ഞ് വീണ്ടും മനസ്സ് വേദനിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ അവൻ തുനിയുന്നു. ഈ പരമ്പര ആവർത്തിക്കപ്പെടുന്നത് നാം കാണുന്നു. ഇവിടെ ആത്യന്തികമായ ഒരു നിലപാടും അതേത് വിധേന പ്രാവർത്തികമാക്കാനായിട്ടും നാം തീരുമാനിക്കണം. ആത്യന്തികമായ ഒരു നിലപാട് എന്ന് പറയുന്നത് എൻ്റെ ആത്യന്തികമായ നന്മയാണ്, മനുഷ്യരുടെ നന്മയാണ്, പ്രപഞ്ചത്തിൻ്റെ നന്മയാണ്. നാം നമ്മോട് വളരെ ലോലമായിട്ടാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. നാം നമ്മളോട് ഒത്തിരിയേറെ ഔദാര്യത്തോടെയാണ് നാം പെരുമാറുന്നത്. മറ്റുള്ളവരോട് നാം വളരെ കർക്കശമായിട്ട് പെരുമാറുമ്പോൾ നാം നമ്മുടെ കാര്യങ്ങളിൽ വളരെ ലോല മനസ്സ് ഉള്ളവരാകുന്നു. ഈ ലോല മനസ്സ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അതിൻ്റെ കാരണം നാം സുഖേച്ഛയിലേക്ക് അല്ലെങ്കിൽ സുഖസന്തോഷങ്ങളിലേക്ക് നമ്മളുടെ ശരീരം വഴുതി വീഴുന്നത് കൊണ്ടാണ്. നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അലസതയും മടിയും മനുഷ്യ ജീവിതത്തെ കാർന്നു തിന്നുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കണം, അതിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയം വരിക്കുക. പഠിക്കാനുള്ള കുട്ടി പഠന സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അതിൽ അവനോ അവളോ മിടുക്കനോ അല്ലെങ്കിൽ പ്രാവീണ്യം തെളിയിക്കുകയോ ചെയ്താൽ അത് പഠനത്തിന് തുല്യമാവില്ല. തീർച്ചയായിട്ടും ആ കഴിവ് വികസിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നല്ല കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ, ആ ഉത്തരവാദിത്വങ്ങൾ അക്ഷരം പ്രതി പാലിക്കുവാൻ നമുക്ക് കടമയുണ്ട്. അങ്ങനെയാണ് നാം ശ്രദ്ധയുള്ളവരാകുന്നത്. അലസതയും മടിയും മനുഷ്യനെ പട്ടിണിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. എപ്പോഴും ശ്രദ്ധയുള്ളതും ഊർജ്ജസ്വലവുമായ ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ മനസ്സുകൊണ്ട് എല്ലതിനെയും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ശരീരത്തെ ഒന്നാമതായിട്ട് നാം നിയന്ത്രിക്കണം. ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് മനസ്സ് വ്യാപരിക്കുവാൻ അനുവദിക്കാതെ മനസ്സിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ശരീരത്തെ കൊണ്ടുപോകുവാൻ നാം പരിശ്രമിക്കുമ്പോൾ ഉറപ്പാണ് നാം ജീവിതത്തിൽ വിജയിക്കും എന്നുള്ളത്. ഈ വിജയം നമ്മുടേത് മാത്രമല്ല, നമ്മളുമായി ചുറ്റുപറ്റി ആയിരിക്കുന്നവര്, നമ്മുടെ ചുറ്റുവട്ടങ്ങളെ, നമ്മുടെ പ്രപഞ്ചം, അവയെല്ലാം ഉന്നതിയിലേക്ക് ഗമിക്കും. ഏതൊരു സാഹചര്യവും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാനുള്ളതാണ്. അത് അന്ധകാരത്തിൻ്റെതാണെങ്കിലും കൂരിരുട്ടിൻ്റെതാണെങ്കിലും ഓളിളക്കങ്ങൾ

ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, ഏടൊന്ന്.

0: എക്സ്പ്രസ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൻ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡി ടോക്കിൽ ഇന്ന് കൂടെയുള്ളത് ദീപയാണ്. എന്നോടൊപ്പം ഇന്ന് മെഡി ടോക്കിൽ എത്തിയിരിക്കുന്നത് പരുമല ഹോസ്പിറ്റലിലെ HOD ആൻഡ് കൺസൾട്ടന്റ് റുമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മെഡി ടോക്കിലേക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം
2: ഡോക്ടർ. ഇന്ന് നമ്മൾ കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ആളുകൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് മെഡി ടോക്കിലൂടെ പറയാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ പൊതുവേ റുമറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത് അവാദ രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ എന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. ശരിക്കും എന്തൊക്കെ രോഗങ്ങളാണ് റുമറ്റോളജിസ്റ്റ് ഡോക്ടർ നിർവഹിക്കുന്നത്?
3: വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ തന്നെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, എന്താ നിങ്ങൾ ഈ റുമറ്റോളജിസ്റ്റുകൾ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ വ്യവസ്ഥ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം ആ ഒരു രോഗപ്രതിരോധ വ്യവസ്ഥ നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം പ്രധാനമായിട്ടും സന്ധികളിലാണ്, ജോയിൻസിലാണ് നീര്, വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയൊക്കെ ഉണ്ടാക്കുന്നത്. അവയെ നമ്മൾ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് രോഗങ്ങൾ എന്ന് പറയും. പൊതുവെ നമ്മൾ പറഞ്ഞ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, റിയാക്റ്റീവ് ആർത്രൈറ്റിസ് മുതലായ രോഗങ്ങൾ. മറ്റൊരു വിഭാഗം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ജോയിൻസിനെ മാത്രമല്ല, ശരീരത്തിലെ ഏതവയവങ്ങളെ വേണമെങ്കിലും, അത് അടി മുതൽ മുടി വരെ എന്ത് അവയവങ്ങൾ വേണമെങ്കിലും ബാധിക്കപ്പെടാം, അതിന് തകരാറുകൾ ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അക്കൂട്ടത്തിലുള്ളവയാണ് SLE അഥവാ ലൂപ്പസ് രോഗം, ജോഗ്രൻ സിൻഡ്രോം, ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ്, ക്ലിയറോഡർമ മുതലായ രോഗങ്ങളെല്ലാം, വാസ്കുലൈറ്റിസ് ഒക്കെ. അപ്പൊ ഈ രോഗങ്ങളെല്ലാം തന്നെ റുമറ്റോളജിസ്റ്റ് ആണ് പൊതുവെ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് അസ്ഥികളും മസിലുകളും സന്ധികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ, അവയ്ക്കുണ്ടാകുന്ന നീര്, വേദന, വീക്കം, അതിനെയാണ് സോഫ്റ്റ് ടിഷ്യൂ റുമാറ്റിസം എന്ന് പറയും. ഇതുകൂടാതെ ശരീരം ആസകലം വേദനകൾ ഉണ്ടാക്കുന്ന ഫൈബ്രോമയാൾജിയ പോലത്തെ രോഗങ്ങൾ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു കുറവോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം കൂടുതലോ ഡിസ്റെഗുലേറ്റഡോ ആകുമ്പോൾ, ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷൻ സിൻഡ്രോംസ്, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, ഓട്ടോ ഇൻഫ്ലമേറ്ററി സിൻഡ്രോംസ്, ഇങ്ങനെ ഒരു നൂറുകണക്കിന് അസുഖങ്ങൾ റുമറ്റോളജിയിൽ ഓൾറെഡി വെൽ ഡിഫൈൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഒരു താരതമ്യേന ഒരു പുതിയ ശാസ്ത്രശാഖ, മെഡിക്കൽ ശാസ്ത്രശാഖ എന്ന നിലയിൽ എപ്പോഴും അനുദിനം പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
2: ഓക്കെ. പക്ഷെ എന്നാലും ആളുകൾക്ക് ഇപ്പോഴും സംശയമാണ് അല്ലേ, എന്താണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്.
3: ഈ രോഗങ്ങളുടെ പേരൊന്നും അവർ കേട്ടിട്ടില്ലല്ലോ, അവർക്ക് അത് എപ്പോഴും ഒരു ഇതെല്ലാം പേരൊക്കെ പറയുമ്പോൾ അവർ ഞെട്ടും.
2: ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ വീട്ടിൽ തന്നെ ഇപ്പൊ അമ്മമാരാണെങ്കിലും കുറച്ച് പ്രായമുള്ളവരൊക്കെ എപ്പോഴും പറയുന്നതാണ് മുട്ടുവേദന സന്ധിവാദത്തിന്റേതാണ് എന്നൊക്കെ ഉള്ളത്. ശരിക്കും ഈ സന്ധിവാദം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്?
3: സന്ധിവാദം എന്ന് പറയുന്ന ഒരു പദപ്രയോഗം തന്നെ കുറച്ച് അശാസ്ത്രീയമാണ്. നമ്മൾ മലയാളികൾ പൊതുവെ സന്ധികളിൽ ഉണ്ടാവുന്ന നീര, വേദന, വീക്കം വരുന്ന എല്ലാ രോഗങ്ങളെയും സന്ധിവാദം എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. സന്ധിവാദം എന്ന് ഒരു രോഗി വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പരിശോധിച്ച് ജോയിന്റുകൾക്ക് നീര, വേക്കം, വീക്കം, വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയേണ്ടത് അത് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് ആണോ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണോ. അതായത് നമ്മുടെ പ്രായം കൊണ്ട്, നമ്മുടെ ഇതുവരെ ഉള്ള ഒരു ജീവിതത്തിന്റെ ആകെത്തുകയായിട്ട്, നമ്മുടെ ജീവിത രീതികളിലൂടെ നമ്മുടെ സന്ധികൾക്കുണ്ടാവുന്ന തകരാറും അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന ആർത്രൈറ്റിസ് രോഗങ്ങളും, അതാണ് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്. നമ്മൾ അതിനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് വിളിക്കും. അതാണ് നമ്മൾ കൂടുതലും ഈ പ്രായമായവരിൽ കാണുന്ന മുട്ടുവേദന, മുട്ടിന്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, കാൽപാദത്തിന്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ. കുറച്ചുകൂടി ചെറുപ്പക്കാരിൽ കൂടുതലും കാണുന്നത് ഞാൻ മുകളിൽ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തന്നെ സന്ധികളെ അറ്റാക്ക് ചെയ്തിട്ട് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് രോഗങ്ങൾ ഉണ്ടാക്കും. അവയാണ് ആമവാദം, സോറിയാറ്റിക് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് രോഗങ്ങളെല്ലാം. ഇത് രണ്ടും കൂടാതെ ഞാൻ മുകളിൽ പറഞ്ഞ സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും സന്ധികൾക്ക് നീരും, വേദനയും, വീക്കവും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നവയാണ്. അപ്പോൾ ഒരു സന്ധിവാദം, എനിക്ക് സന്ധിവാദം ഉണ്ടോ ഡോക്ടർ എന്നൊരു രോഗി ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് തിരിച്ചു പറയുന്നത്, നിങ്ങൾക്ക് സന്ധിവാദം എന്ന് പറയുന്ന രോഗലക്ഷണമുണ്ട്, അതെന്ത് രോഗം കൊണ്ടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. നമ്മൾ അവരോട് പറയും.
2: ഓക്കെ, ഇപ്പൊ അതുപോലെ തന്നെ ഒരു ഏജ് കാറ്റഗറി, അതായത് പ്രായം കൊണ്ടാണോ അങ്ങനെ ഉണ്ടാവുന്നത്, അതോ കുട്ടികളിലും ഇതൊക്കെ കാണാറുണ്ടോ ഇങ്ങനെ ഒരു പ്രശ്നം?
3: പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാ അത്. അത് പ്രായമുള്ളവരിൽ മാത്രം കാണുന്ന ഒരുതരം അസുഖങ്ങളാണ് ഈ വാതരോഗങ്ങൾ എല്ലാം എന്നുള്ളത്. അങ്ങനെയില്ല, റുമറ്റോളജി അസുഖങ്ങൾക്ക് പ്രായഭേദമേ ഇല്ല. പിഞ്ചു കുഞ്ഞു മുതൽ നമുക്കൊരു വാർദ്ധക്യത്തിലേക്ക് കടന്നു വർഷങ്ങളായ ആൾക്കാർ പോലും റുമറ്റോളജി അസുഖങ്ങൾ ഉണ്ടാവാം. ഇന്ന് രാവിലെ പോലും ഞാനൊരു 8 മാസം പ്രായമായ കുഞ്ഞ്, ആർത്രൈറ്റിസ് സസ്പെക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞിനെ കണ്ടിട്ട് വരുന്നതേ ഉള്ളൂ. നമുക്ക് 90 വയസ്സിൽ ആദ്യമായിട്ട് ഈ സിംറ്റംസുമായിട്ട് വരുന്ന രോഗികളും ഉണ്ട്. അപ്പം പ്രായം അതിനൊരു ഒരു ഒരു ഒരു ഒരു ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. റുമറ്റോളജി അസുഖങ്ങൾക്ക് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല. പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന് എല്ലാവർക്കും ഇതെല്ലാം വരാം. പക്ഷേ ചില അസുഖങ്ങൾ ചില പ്രായം കാറ്റഗറികളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ 16 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നതിനെ നമ്മൾ ജുവനൈൽ ആർത്രൈറ്റിസ് എന്ന് വിളിക്കും. ജുവനൈൽ ലൂപ്പസ് രോഗങ്ങളുണ്ട്. അഡൽട്ടിൽ ഉണ്ടാവുന്ന എല്ലാ വാതരോഗങ്ങൾക്കും ഒരു കുട്ടികളിലുള്ള ജുവനൈൽ വെർഷൻസ് ഉണ്ട്. അപ്പം എല്ലാ കാറ്റഗറി, ഏത് പ്രായത്തിലുള്ള എല്ലാ രോഗങ്ങളും, എല്ലാ റുമറ്റോളജി രോഗങ്ങളും ഏത് പ്രായത്തിലുള്ള ആൾക്കാരെയും എപ്പോൾ വേണമെങ്കിലും ബാധിക്കാം.
2: ഇപ്പം ഒരു രോഗം വരുന്ന സമയത്ത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു കാറ്റഗറി ഉണ്ട്. ഇത് ശരിക്കും ഒരു ജീവിതശൈലി രോഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണോ, അതോ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് തടയാൻ സാധിക്കും?
3: എല്ലാ റുമറ്റോളജി രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. പക്ഷെ അതിൽ ചില രോഗങ്ങളൊക്കെ ജീവിതശൈലിയുമായി ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളവ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രായമാവുമ്പോൾ നമ്മുടെ ഇതുവരെയുള്ളൊരു ജീവിതക്രമത്തിന്റെ ഭാഗമായിട്ട് മുട്ടുകളിലും മറ്റ് സന്ധികളിലും ഒക്കെ ഉണ്ടാവുന്ന ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് രോഗം, അത് നമുക്കൊരു ജീവിതശൈലി രോഗമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പം അത് നമുക്ക് തടയാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അമിതഭാരം ഒഴിവാക്കാം, ഒരു ചിട്ടയായ ഭക്ഷണ രീതി, ചിട്ടയായ വ്യായാമ ക്രമം, അപ്പം അങ്ങനെ നമ്മൾ സന്ധികളെ ഒരുപാടധികം ഉപദ്രവിക്കാതിരിക്കുക, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്കിത് തടയാനായിട്ട് പറ്റുമായിരിക്കും. അതുപോലെ തന്നെ പൊതുവെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, യൂറിക് ആസിഡിന്റെ ഡിപ്പോസിഷൻ കൊണ്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന ഗൗട്ട് പോലെയുള്ള അസുഖങ്ങൾ, അത് ഒരു ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കാവുന്നതാണ്. അങ്ങനെയുള്ള രോഗങ്ങളിൽ നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്ററി റെസ്ട്രിക്ഷൻസ് പറയാറുണ്ട്. പിന്നെ എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെയും ഒരു കോമൺ റിസ്ക് ഫാക്ടർ സ്മോക്കിംഗ് ആണ്. അപ്പൊ സ്മോക്കിംഗ് ഉള്ള രോഗികളിൽ 3 മുതൽ 10% വരെ ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെല്ലാം കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ സ്മോക്കിംഗ് നമ്മൾ ഒഴിവാക്കാൻ പറയും, മദ്യപാനം ഒഴിവാക്കാൻ പറയും, ഭക്ഷണക്രമത്തിൽ ഒരു മിതത്വം പാലിക്കാൻ പറയും, റെഗുലറായി വ്യായാമം ചെയ്യാൻ പറയും. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ പൂർണ്ണമായിട്ട് തടയാൻ പറ്റില്ലെങ്കിലും നമുക്കത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും.
2: ഓക്കെ ഡോക്ടർ, ഇനിയിപ്പം ഒരു സാധാരണ വ്യക്തിക്ക് ഈ പറഞ്ഞതുപോലെ റുമറ്റോളജി രോഗങ്ങൾ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ, നമുക്ക് എന്ത് രോഗമാണെങ്കിലും അതിന് എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം നമുക്ക് ഈ ഒരു കാറ്റഗറിയിലും പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മളൊരു ഡോക്ടറിനെ പോയി ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് കാണേണ്ടത്?
3: നമുക്ക് കൂടുതലും റുമറ്റോളജി ഒപിയിൽ ഒരു റുമറ്റോളജിസ്റ്റിനെ തേടി വരുന്ന രോഗികൾ ഭൂരിഭാഗവും അവരുടെ ജോയിൻസിന് ഒന്നിലധികം ജോയിൻസിൽ നീരവേദന വീക്കം, അല്ലെങ്കിൽ വിട്ടുമാറാത്ത നടുവേദന, വിട്ടുമാറാത്ത കഴുത്ത് വേദന, അവരുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളിലുള്ള വേദനയും കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ ഒരു ഒരു വിഭാഗം മാത്രമാണ്, ഭൂരിഭാഗം വരുന്ന രോഗികളും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ ഏത് അവയവത്തിനെയാണോ അത് അഫക്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും രോഗലക്ഷണം. അപ്പം എസ് എൽ ഇ പോലുള്ള രോഗങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് രക്തത്തിലെ കോശങ്ങളുടെ എണ്ണത്തിലുള്ള കുറവായിരിക്കും, അനീമിയ ആയിരിക്കും അവരുടെ രോഗലക്ഷണം. അപ്പോൾ അവർക്ക് ക്ഷീണം ഉണ്ടാവാം. മറ്റ് ചിലർക്കായിട്ട് വിട്ടുമാറാത്ത പനിയായിരിക്കും, ശരീരം വേദനയായിരിക്കും. ചിലർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളായിരിക്കും, ചുമ, ശ്വാസമുട്ടൽ. ചിലർക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ടത്, ചിലർക്ക് കൈകാലുകളുടെ പെരുപ്പ് തരിപ്പ്, ന്യൂറോപ്പത്തി സിംറ്റംസ്, ചിലർക്ക് തൊലിപ്പുറത്തുള്ള റാഷസ്, കണ്ണിലുണ്ടാവുന്ന ചുവപ്പ്, നീര്, വെള്ളം വരിക മുതലായ ലക്ഷണങ്ങൾ, അങ്ങനെ എന്തും അടി മുതൽ മുടി വരെ ഏതവയവും ബാധിക്കപ്പെടാം. അപ്പോൾ ഈ എല്ലാ രോഗലക്ഷണങ്ങൾക്കും ഉടനടി നമ്മൾ പേടിച്ച് റുമറ്റോളജിസ്റ്റിനെ കാണാൻ പോകേണ്ട കാര്യമില്ല. ജനറലി നമ്മളൊരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത വേദനകൾ, നീരവീക്കമുണ്ടെങ്കിൽ ഒരു റുമറ്റോളജി ഒപ്പീനിയൻ തേടുന്നതിൽ കുഴപ്പമില്ല. ബാക്കി പറഞ്ഞ ഈ സിസ്റ്റമിക് രോഗലക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ഡോക്ടർ, നിങ്ങളുടെ ഫിസിഷ്യൻ, ഓർത്തോപീഡീഷ്യൻ, ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് നിങ്ങളെ കണ്ട് അവർക്ക് ഇതൊരു റുമറ്റോളജി അസുഖമാണെന്ന് ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവരാണ് റുമറ്റോളജിസ്റ്റിന് അടുത്തോട്ട് റെഫർ ചെയ്യേണ്ടത്.
2: പറയാൻ പറ്റില്ല, എങ്ങനെ വേണമെങ്കിലും ബാധിക്കാം. അത് ശരി. ഓക്കെ, ഇനിയിപ്പോ അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അസുഖം വരുന്ന സമയത്ത് കൂടുതലും നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് ഇപ്പം വേദന സംഹാരികളും അല്ലെങ്കിൽ സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകളുമാണല്ലോ. അപ്പൊ ഇതല്ലാതെ വേറെ എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമ്മൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കൊടുക്കാറുള്ളത്?
3: ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ രോഗങ്ങളിലെല്ലാം പ്രധാന രോഗലക്ഷണം വേദനകളായതുകൊണ്ട് തന്നെ, അതുപോലെ ഇതെല്ലാം ഇൻഫ്ലമേറ്ററി രോഗങ്ങളായതുകൊണ്ട് നമ്മൾ വേദന സംഹാരികൾ അഥവാ പെയിൻ കില്ലേഴ്സ്, പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ഇൻഫ്ലമേറ്ററി മരുന്ന് എന്ന നിലയ്ക്ക് സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യും. പക്ഷെ ഇത് മാത്രമല്ല നമ്മുടെ പ്രധാന ആയുധങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു താൽക്കാലികമായി നമ്മുടെ പ്രധാന മരുന്നുകൾ ഉപയോഗിച്ച് അവർ പ്രവർത്തിച്ചു വരുന്ന അത്രയും സമയത്തോളം രോഗം നിയന്ത്രിക്കണം, രോഗിക്ക് ആശ്വാസം കിട്ടണം, അതിനുവേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് താൽക്കാലികമാണ്, കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വേദന സംഹാരികളും നമ്മൾ സ്റ്റീറോയിഡ്സും ഒക്കെ പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് നിർത്തും. സ്റ്റീറോയിഡ്സ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു പോകുന്ന ഒരു രോഗവും ലോകത്തെങ്ങുമില്ല. നമ്മുടെ പ്രധാന മരുന്നുകൾ എന്ന് പറയുന്നത് ഡിസീസ് മോഡിഫൈങ് ആന്റി റുമാറ്റിക് ഡ്രഗ്സ് ആണ്, ഡിമാർട്സ് എന്ന് പറയും. അതിൽ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന മീത്തോട്രക്സൈറ്റ്, സൾഫാസലസിൻ, ഹൈഡ്രോക്സി ക്ലോറോക്കിൻ പോലെ കൺവെൻഷണൽ ഡിമാർട്സ് ഉണ്ട്, പുതിയ ടാർഗറ്റഡ് സിന്തറ്റിക് ഡിമാർട്സ് ഉണ്ട്, അതിനൂതനമായിട്ട് ജനിതക ഘടനയിൽ മാറ്റം വരുത്തി നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ബയോളജിക്കൽ ഡിമാർട്സ് ഉണ്ട്, ജൈവ ഇഞ്ചക്ഷൻസ്. അതൊക്കെയാണ് രോഗത്തിനെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് അതുകൊണ്ടൊരു കോംപ്ലിക്കേഷൻ നമുക്ക് പേഷ്യൻസിന് ആർക്കും ഉണ്ടാവാതെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നവ. അതിന്റെ കൂടെ ഒരു സഹായത്തിന് മാത്രമാണ് നമ്മൾ വേദന സംഹാരികളും സ്റ്റീറോയിഡുകളും ഉപയോഗിക്കുന്നത്.
2: ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഇങ്ങനെ നമ്മൾ വെയിറ്റ് ഒക്കെ എടുക്കുന്നത് കൊണ്ടായിരിക്കുമോ കൂടുതലും നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുന്ന ഒരു ജോയിന്റ് അല്ലെങ്കിൽ നിർവീക്കം വന്നിരിക്കുന്ന ജോയിന്റിലേക്ക് നമ്മൾ അതിനൊരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു എഫർട്ട് എടുത്ത് അതിന് കൂടുതൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ, അതിനെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഇൻഫ്ലമേഷൻ വേഴ്സ് ആവും.
2: എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെയിറ്റ് എടുക്കാണ്ടിരിക്കുക.
3: അല്ലാതെ എക്സസൈസ് ചെയ്തത് കൊണ്ടോ കൂടുതൽ വെയിറ്റ് എടുക്കുന്നത് കൊണ്ടോ ഒരു ഓട്ടോഇമ്മ്യൂൺ രോഗം വരില്ല. അത് കൂടുതലും പരിക്കുകളാണ് അങ്ങനെ വരുന്നത്. പിന്നെ സോഫ്റ്റ് ടിഷ്യൂ റുമാറ്റിസം, നമുക്ക് ടെന്നീസ് എൽബോ വരും, കൈമുട്ട്, കൈക്കുഴയുടെ ഭാഗങ്ങളിൽ വേദന വരുന്ന ടെന്നീസ് എൽബോ, ഗോൾഫേഴ്സ് എൽബോ, മുട്ടിന്റെ തേയ്മാനം, ലിഗമെന്റ് സ്പ്രെയിൻ, അങ്ങനെയുള്ള സോഫ്റ്റ് ടിഷ്യൂ റുമാറ്റിസം അസുഖങ്ങൾ, ഷോൾഡറിന് ചുറ്റുമുള്ള വേദന, അതൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ട് അതുമൂലം ഉണ്ടാവുന്ന പരിക്കുകളോ അല്ലെങ്കിൽ അതുമൂലം ജോയിന്റിന് ഉണ്ടാവുന്ന തകരാറുകളോ കൊണ്ട് സംഭവിക്കുന്നത്. ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ അങ്ങനെ വരാറില്ല.
2: ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ കുറച്ച് ചികിത്സാ രീതികൾ ഡോക്ടർ ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ നമ്മളുടെ ഇപ്പം ലിവർ അല്ലെങ്കിൽ കിഡ്നി അങ്ങനെയുള്ള അവയവങ്ങളെ ബാധിക്കുന്നതാണോ, ബാധിക്കാൻ സാധ്യതയുള്ളതാണോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
3: ശരിക്കും മെഡിക്കൽ സയൻസിൽ ഇപ്പം ഏത് മരുന്നാണെങ്കിലും, അതിപ്പോ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് തന്നെ ആയിക്കോട്ടെ, എന്ത് മരുന്നാണെങ്കിലും അതിനൊരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൈഡ് ഇഫക്റ്റും അതിൽ ഡിസ്ക്രൈബ്ഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അത് പേടിച്ചിട്ട് നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ഒരു ഡോക്ടർ എന്താ ചെയ്യുന്നത്, നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പോൾ ആ മരുന്ന് കഴിച്ച് രോഗം നിയന്ത്രണത്തിലാവുമ്പോൾ രോഗിക്ക് വരുന്ന ബെനിഫിറ്റും മരുന്ന് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള ഒരു റിസ്ക്കും കൂടെ കമ്പയർ ചെയ്ത് നോക്കും. എപ്പോഴും ബെനിഫിറ്റ് ആണ് റിസ്കിനേക്കാളും കൂടുതലെങ്കിൽ ആ മരുന്ന് നമ്മൾ ഉപയോഗിക്കാൻ പറയും. ഇനി നമുക്ക് ഒരിക്കലും ഒരു സൈഡ് ഇഫക്റ്റ് വരുമെന്ന് നേരത്തെ പ്രവചിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ മരുന്ന് കൊടുക്കുക, എന്നിട്ട് നമ്മൾ റെഗുലർലി ഫോളോ അപ്പ് ചെയ്യും. എന്തിനാണ്, എങ്ങാനും ഇനി എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റ് വന്നാലോ. അപ്പൊ അതിന് നമ്മൾ പേഷ്യന്റിനെ റെഗുലർ ആയിട്ട് തിരിച്ചു വരാൻ പറയും, ദേഹപരിശോധന നടത്തും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനകൾ ഉണ്ടെങ്കിൽ ആ മരുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ പാർശ്വഫലങ്ങളെ പേടിച്ചിട്ട് ഒരു കാരണവശാലും നമ്മൾ രോഗി ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കാൻ പാടില്ല. ശരിക്കും രോഗിയെക്കാളും ഡോക്ടേഴ്സിനാണ് കൂടുതൽ ടെൻഷൻ സൈഡ് ഇഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന്. അപ്പൊ അങ്ങനെ
2: അസുഖത്തിന്റെ മരുന്ന് കഴിച്ചാലും അതിനൊരു
3: ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും.
2: അതെ അതെ, ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് നമുക്ക് മെഡിസിൻ എടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഡോക്ടർ?
3: ഒരുപാട് പേര് ഇത് ചോദിക്കാറുണ്ട്, ഡോക്ടർ മരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ലല്ലോ, ലൈഫ് ലോങ് കഴിക്കേണ്ടി വരില്ലേ എന്നുള്ളത്. അത് രോഗത്തിനെ ആശ്രയിച്ചിരിക്കും. റൂമറ്റോളജിയിൽ തന്നെ ഞാൻ ഈ മേൽപ്പറഞ്ഞ അസുഖങ്ങളിൽ ചിലതെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഡിസ്ഫങ്ഷൻ കൊണ്ടാണ്. അത് നമുക്ക് നമ്മുടെ അങ്ങ് രോഗപ്രതിരോധ വ്യവസ്ഥ എടുത്ത് കളഞ്ഞിട്ട് രോഗം മാറി ഇനി നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നിയന്ത്രിച്ച് അതുകൊണ്ട് രോഗിയുടെ അവയവങ്ങൾക്കോ രോഗിക്കോ ഒരു അപകടം ഉണ്ടാക്കാതെ ഒരു നോർമൽ ലൈഫ് അവർ ലീഡ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർ ചിലപ്പോൾ ലൈഫ് ലോങ് മരുന്ന് ചില അസുഖങ്ങൾക്ക് വേണ്ടി വരും. ബാക്കി ഒരു വിഭാഗം അസുഖങ്ങൾ ട്രാൻസിയന്റ് ആണ്, ആ ഒരു ഇമ്മ്യൂൺ ഡിസ്റെഗുലേഷൻ കുറച്ച് നാളുകൾക്ക് ശേഷം റീസെറ്റ് ആവാം. അപ്പൊ ചിലപ്പോൾ കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷം റീഅസസ് ചെയ്ത് പീരിയോഡിക് റീഅസസ്മെന്റ് ചെയ്ത് രോഗം പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലായി എന്ന് തോന്നുമ്പോൾ മരുന്ന് കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. ഒറ്റയടിക്ക്
2: അതിന്
3: ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്.
2: ഇപ്പൊ ഈ വാദരോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മള് മിക്കവാറും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് സ്ത്രീകളാണ് കൂടുതലും പറയാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, സ്ത്രീകൾക്കാണ് കൂടുതൽ ഇങ്ങനെ ഒരു വാദരോഗം അങ്ങനെയൊക്കെ വരുന്നത്?
3: പാർഷ്യലി ശരിയാണെന്ന് നമുക്ക് എന്തായാലും ഒന്ന് പറയാൻ പറ്റും. കാരണം ചില അസുഖം അസുഖങ്ങളൊക്കെ, ഇപ്പോൾ ലൂപ്പസ് രോഗം, ജോഗ്രൻ സിൻഡ്രോം പോലത്തെ രോഗങ്ങളൊക്കെ പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നത് ഒരു 9 to 10 സ്ത്രീകളിലാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ചില അസുഖങ്ങൾ പുരുഷന്മാരിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, ഗൌട്ട് പോലുള്ള രോഗങ്ങൾ പുരുഷന്മാരിൽ കാണപ്പെടും. അപ്പം ഇതിലൊരു ഒരു ജെൻഡർ റേഷ്യോയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഇതെല്ലാം ഈ എസ് എൽ ഇ വരുന്ന പുരുഷന്മാരുണ്ട്, അൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് വരുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ രോഗലക്ഷണങ്ങൾ ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതിന് വലിയ ഒരു ഒരു ഫാക്ടറായിട്ട് നമ്മൾ എടുക്കാറില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പ്രായഭേദമന്യേ ഒരു ജെൻഡർ ഭേദമന്യേ വരാവുന്ന അസുഖങ്ങളാണ് ഇതെല്ലാം.
2: ഓക്കെ, പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ടൈമിലാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുള്ളത് എന്ന്. അപ്പൊ കാലാവസ്ഥയായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുമോ ഇങ്ങനൊരു അസുഖത്തെ?
3: ശരിക്കും ശാസ്ത്രീയമായിട്ട് അതിനൊരു അടിത്തറ ഉള്ളതായിട്ട് പഠനങ്ങളൊന്നും തെളിയിക്കുന്നില്ല. പക്ഷെ എന്റെ ഒപിയിലും വരുന്ന അമ്മമാരും അമ്മൂമ്മമാരും എല്ലാം ഭൂരിഭാഗം പെയിനും പറയും. മഴക്കാർ കാണുമ്പോൾ തന്നെ വേദന തുടങ്ങി എന്ന് അവർ പറയും. ചിലപ്പോൾ ഈ ഒരു ഒരു ടെമ്പറേച്ചർ ഫോൾ, ഒരു തണുപ്പ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റ് മൺസൂൺ സീസൺ വരുന്ന സമയത്തോ നമ്മുടെ ആ ജോയിന്റുകളിലേക്കുള്ള രക്തോട്ടത്തിന്റെ ഒക്കെ ചെറിയ വ്യതിയാനം അല്ലെങ്കിൽ ആ സോഫ്റ്റ് ടിഷ്യൂവിന്റെ ഒരു ഓൾട്ടറേഷനിൽ ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ കൂടുമായിരിക്കാം. പക്ഷെ രോഗത്തിന്റെ തോത് അതിനനുസരിച്ച് കൂടുന്നതായിട്ട് എവിടെയും ശാസ്ത്രീയമായിട്ട് പഠനങ്ങളില്ല. ഈ കംപ്ലൈൻസ് പറയുന്ന പേഷ്യൻസിൽ പോലും നമ്മൾ ആ സമയത്ത് രോഗത്തിന്റെ തോത് നോക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലും നോർമൽ ആയിരിക്കും. പക്ഷെ നമ്മൾ അവർക്ക് ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യും അങ്ങനെ പറയുന്നവരോട്.
2: ചിലപ്പോൾ എനിക്കൊന്നും ആ സമയത്ത് അവർക്ക് വേദന കൂടുതലായിട്ട് അത് ഈ പണ്ട് മുതലേ പറഞ്ഞു വെച്ചിരിക്കുന്നത്
3: പറഞ്ഞു കേട്ട് അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും മഴക്കാർ വരുമ്പോ വേദന വരുമായിരിക്കും തോന്നുമായിരിക്കും.
2: തീർച്ചയായിട്ടും അതെ. അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഇപ്പം ഒരു വാതരോഗമാണ് യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ. അപ്പൊ അത് ശരിക്കും ഈ യൂറിക് ആസിഡിനെ നമ്മൾ പേടിക്കേണ്ട ഒരു സംഭവമാണോ?
3: ഒരുപാട് പേര് എന്റെ ഒപിയില് ബ്ലഡ് റിപ്പോർട്ടുമായിട്ട് വരും. എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, യൂറിക് ആസിഡ് കൂടുതലാണ്. അപ്പൊ അവര് കൺസേൺ ആവുന്ന, അവർ ആങ്ഷ്യസ് ആവുന്നത് തന്നെ ആ ലാബ് റിപ്പോർട്ടിന്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റിനേക്കാളും അപ്പർ ലിമിറ്റിനേക്കാളും കൂടുതലായിട്ട് യൂറിക് ആസിഡ് വാല്യൂ ഉണ്ടെങ്കിൽ അവർ പേടിച്ച് ഓടിക്കൊണ്ടുവരും. അപ്പം ഈ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പേടിക്കേണ്ട ഒരു വസ്തുവല്ല. നമ്മുടെ ശരീരത്തിൽ തലച്ചോറിന്റെ പ്രവർത്തനം, നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനം, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനം, നമ്മുടെ ഫെർട്ടിലിറ്റി, ഇതിലെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റാണ്. അപ്പോൾ നമ്മുടെ തന്നെ ശരീരത്തിലെ പ്രോട്ടീൻ വിഘടിച്ച് വരുന്ന ഒരു എൻ പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ്. അത് കിഡ്നി വഴി പുറന്തള്ളപ്പെടുകയും ചെയ്യും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ എന്ത് പറ്റും, ഇതിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ കൂടുതലായിരിക്കും. ഭക്ഷണത്തിലൂടെയോ എൻസൈമിൻ്റെ പ്രവർത്തനത്തിലൂടെയോ ഉൽപ്പാദനം കൂടാം. ചില അവസരങ്ങളിൽ ഇതിൻ്റെ കിഡ്നി വഴി പുറന്തള്ളപ്പെടുന്നത് കുറഞ്ഞു പോകും. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, രക്തത്തിൽ ഇതിൻ്റെ അളവ് കൂടുതലാവും. അതിനാണ് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്നത്. ഹൈപ്പർ യൂറിസീമിയ ഉള്ള എല്ലാവർക്കും അതുമൂലം ഉണ്ടാകുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ചില ആൾക്കാരിൽ അതിൽ ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അമിതഭാരമുണ്ട്, നമ്മുടെ മദ്യപാനമുണ്ട്, നമ്മുടെ ഭക്ഷണ രീതികളുണ്ട്, അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ട് ഈ കൂടി നിൽക്കുന്ന യൂറിക് ആസിഡ് സന്ധികളിൽ ചെന്ന് അടിഞ്ഞുകൂടി അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി അവിടെ ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കും. ഇത് ജോയിൻസിൽ മാത്രമല്ല, ശരീരത്തിലെ ആസകലം എല്ലാ ടിഷ്യൂസിലും ഇത് ഉണ്ടാക്കാം. അപ്പൊ ഇതൊരു അതൊരു സിസ്റ്റമിക് രോഗം തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് യൂറിക് ആസിഡിന്റെ വാല്യൂ കാണുമ്പോൾ തന്നെ പേടിക്കേണ്ട. ഹൈപ്പർ യൂറിസീമിയ ഉണ്ടെങ്കിൽ ഇപ്പൊ യൂറിക് ആസിഡ് 7, 8, 9 ഒക്കെ ആണെങ്കിലും ചില ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യം വരില്ല. ചിലർക്ക് 5, 6 ആണെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യം. അപ്പൊ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടറാണ് നിർണ്ണയിക്കേണ്ടത്. നിങ്ങളുടെ ബാക്കിയുള്ള രോഗങ്ങൾ, നിങ്ങളുടെ ശാരീരിക അവസ്ഥ, എന്തുകൊണ്ട് ഇത് കൂടി നിൽക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം.
2: അതിനുശേഷം ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു ഏജോ അല്ലെങ്കിൽ അതൊന്നും ഒരു ഘടകമേ അല്ല ഇങ്ങനൊരു പ്രശ്നം വരുന്നതിന്. അപ്പൊ ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാൾക്ക്, അങ്ങനെ ഒരു സ്ത്രീക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് അത് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അതെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമോ?
3: പ്രഗ്നൻസി നമുക്ക് പൊതുവേ റുമറ്റോളജിയിൽ നമുക്ക് കുറച്ചൊരു ഒരു ഡിഫിക്കൽട്ടി, ഒരു ചാലഞ്ച് തരുന്ന സംഭവമാണ്. 2-3 കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് കൺസേൺസ് ഉള്ളത്. ഒന്ന്, ഓൾറെഡി ഒരു റുമറ്റോളജി അസുഖമുള്ള ഒരു ഒരു ലേഡി, ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആകസ്മികമായി പ്രഗ്നന്റ് ആയി പോകുന്നു. എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അവർ എന്ത് രോഗത്തിനാണോ ചികിത്സ എടുക്കുന്നത് അത് പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലായി ഒരു 6 കഴിഞ്ഞതിന് ശേഷം, രോഗനിയന്ത്രണം പൂർണ്ണമാണെങ്കിൽ, റെമിഷനിലാണെങ്കിൽ മാത്രമേ പ്ലാൻഡ് പ്രഗ്നൻസി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പറയും. ഇനി അഥവാ അവർ ആകസ്മികമായി പ്രഗ്നന്റ് ആയി പോയാൽ എന്ത് ചെയ്യും? കുറച്ച് കൺസേൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ എല്ലാം ഒന്നും പ്രഗ്നൻസിയിൽ കോമ്പാറ്റിബിൾ അല്ല, ബ്രസ്റ്റ് ഫീഡിങ്ങിന് കോമ്പാറ്റിബിൾ അല്ല. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ആ മരുന്നുകളെല്ലാം മാറ്റി പേഷ്യന്റിന് അമ്മയ്ക്കും കുഞ്ഞിനും കോമ്പാറ്റിബിൾ ആയിട്ടുള്ള മരുന്നുകളാക്കി അത് മാറ്റി കൊടുക്കും. പിന്നെ ഒരു പ്രോബ്ലം ഉള്ളത്, പ്രഗ്നൻസിയിലെ ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ചില രോഗങ്ങൾ പ്രഗ്നൻസി സമയത്ത് കുറയും, ഡെലിവറി കഴിയുമ്പോൾ ഫ്ലെയർ ആവും. ചില രോഗങ്ങൾ പ്രഗ്നൻസി സമയത്ത് ഫ്ലെയർ ആവും, ഡെലിവറി കഴിയുമ്പോൾ അത് നോർമലാവും. അപ്പൊ രോഗത്തിന്റെ തോത് അല്ലെങ്കിൽ ഡിസീസ് ആക്ടിവിറ്റി കോൺസ്റ്റന്റ്ലി മോണിറ്റർ ചെയ്യണം. സാധാരണ രോഗികളിൽ എങ്ങനെയാണോ നമ്മൾ ഫോളോ അപ്പ് ആൻഡ് മോണിറ്ററിംഗ് ചെയ്യുന്നത്, ഇത് കുറച്ചും കൂടെ ക്ലോസ് ആൻഡ് ക്ലോസ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ആൻഡ് മോണിറ്റർ ചെയ്യും. എത്രയൊക്കെ ചെയ്താലും നമ്മൾ സാധാരണ ഒരു റൂമറ്റോളജി അസുഖം ഇല്ലാത്ത ഒരു സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവാൻ റൂമറ്റോളജി പേഷ്യൻസിന് കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. പ്രഗ്നന്റ് ആയാൽ തന്നെ ചിലപ്പോൾ ആദ്യ മാസങ്ങളിലുള്ള ഒരു പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ, അബോർഷൻ, പ്രഗ്നൻസി ലോസ്, ലേറ്റ് പ്രഗ്നൻസി ലോസ്, ചിലപ്പോൾ ആ സമയത്ത് അമ്മയ്ക്കുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, ചില സമയങ്ങളിൽ വളർച്ച കുറവ്, ബി പി കൂടുതലാവുക, പ്രീ എക്ലാംസിയ വരിക, ബ്ലീഡിംഗ് ഇഷ്യൂസ്, അങ്ങനെ ഒട്ടനവധി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എന്ന് വെച്ച് റൂമറ്റോളജി അസുഖമുള്ള ആരും പ്രഗ്നന്റ് ആവുന്നില്ല എന്നല്ല, എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഈ അസുഖം തീരെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും ട്വിൻസിനെയും ട്രിപ്ലറ്റ്സിനെയും ഒക്കെ പ്രസവിക്കുന്നവരുണ്ട്. കുറച്ച് ചലഞ്ചിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ, അത് പോസിബിൾ ആണ്. ഒരു നേരത്തെ തന്നെ പ്ലാൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അത്
2: കൊണ്ടുപോകാം. നമ്മൾ അത് കൃത്യമായിട്ട് അതിന്റെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു റൂമറ്റോളജി എന്ന് കേൾക്കുമ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇപ്പൊ വീട്ടിൽ തന്നെ ചോദിക്കുക എന്താ നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ പൊതുവെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം കുറച്ച് കുറവാണ് എന്ന് ഡോക്ടറുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നമ്മളും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിൽ ഒരു മാറ്റം വരേണ്ടത് ഒരു ആവശ്യം തന്നെയല്ലേ?
3: റൂമറ്റോളജി എന്ന് മാത്രമല്ല, എന്റെ ഒരു അഭിപ്രായം മെഡിക്കൽ സയൻസിനെ കുറിച്ച് തന്നെ അവബോധം നമുക്ക് എല്ലാവർക്കും കുറവാണ്. പക്ഷെ അങ്ങനെ നമ്മൾ തമാശയ്ക്ക് പറഞ്ഞാലും ബാക്കിയുള്ള ഒരു സമൂഹത്തിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് കുറെ കൂടെ അതിനെക്കുറിച്ച് ധാരണകളുണ്ട്. നമുക്കും ഇവിടുന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ രോഗികൾ വരാറുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ ഒരു അവബോധം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുകളിലാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ കുറെ കൂടെ അത് അവെയർ ആണെങ്കിൽ മാത്രമേ ഡോക്ടേഴ്സിനും അത് ഈസി ആവുള്ളൂ. നമുക്ക് ഓരോ രോഗിയോടും ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമ്മൾ എത്ര കൺവിൻസ് ചെയ്താലും ഇവർ ഫോളോ അപ്പ് ഡ്രോപ്പ് ചെയ്യും, ട്രീറ്റ്മെന്റ് നിർത്തും. അപ്പൊ നമ്മൾ പിന്നെയും നമുക്ക് ഇതേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിലൊരു മാറ്റം എന്തായാലും വരണം. അപ്പൊ അതിനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത്, എല്ലാവരും കൂടുതൽ ഇതുപോലെ പ്രോഗ്രാംസ് ചെയ്യുന്നതും വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു മാറ്റം വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
2: അതെ അല്ലെ, പിന്നെ എല്ലാവരും സ്വയം ചികിത്സയിലേക്കും അല്ലെങ്കിൽ എന്താണെന്ന് കണ്ടുപിടിക്കാതെ സ്വന്തമായിട്ട്
3: ശാസ്ത്രീയമായ ചികിത്സയിലോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്.
2: ഇങ്ങനെയുള്ള
3: പേടികളൊക്കെ കാരണം പാർശ്വഫലങ്ങളെ പേടിച്ചിട്ട് ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഇതിലൊരു എക്സ്പെർട്ട് അല്ലാത്ത ഒരാളുടെ ഒരു ഒപ്പീനിയന്റെ പുറത്ത് കൺട്രോൾ ഈസി ആയിട്ട് കൺട്രോൾ ആകാവുന്ന ഒരു അസുഖം അവര് വേറെ കുറച്ച് അശാസ്ത്രീയമായ ചികിത്സകളിലോട്ട് പോയി അത് മുഴുവൻ മെസ്ഡപ്പായി ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്ന സിറ്റുവേഷനിൽ തിരിച്ചു വരാറുണ്ട് ഒരുപാട്.
2: പിന്നെയുണ്ട് ഇപ്പൊ വേറൊരാള് എന്തെങ്കിലും ഒരു ചികിത്സ അല്ലെങ്കിൽ ആ ഒരു അവര് ചെയ്യുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മളുടെ ഹെൽത്തുമായിട്ട് അവരുടേതുമായിട്ട് ചിലപ്പോൾ ഇതാവണമെന്നില്ല,
3: നിർബന്ധം.
2: അതെ അതെ. അപ്പൊ ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമുക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും എന്താണെന്ന് പലർക്കും സംശയമുള്ള ഒരു കാര്യം, ഒരു ടോപ്പിക്ക് നമ്മൾ ഇത്രയും നന്നായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നതിൽ താങ്ക് യു സോ മച്ച്, നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിൽ. അപ്പൊ ഇത്രയും നേരം നമ്മളുടെ മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പരുമല ഹോസ്പിറ്റലിലെ എച്ച്ഒഡി ആൻഡ് കൺസൾട്ടന്റ് റൂമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥ് എസ് ആണ്. അപ്പൊ വീണ്ടും നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: மக்ஃபாஸ்ட் மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா. மக்ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சபா திருவல்லா அதிரூபதா மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR Accreditation, AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെഗാഫാസ് 90.4 ടൈം സെറ്റ് 10 o'clock.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കരിയർ കോമ്പസിൽ MBA കോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുദീപ് ബി ചന്ദ്രമന.
1: എറണാകുളത്തെ പ്രശസ്തമായ ഒരു കമ്പനിയിലെ HR മാനേജർ പറഞ്ഞ ഒരു കഥ. കഴിഞ്ഞ ആഴ്ചയാണ് ഷർട്ട് ഇൻ ചെയ്ത് മുടി വൃത്തിയായി ചീകി ഒതുക്കി ഒരു സ്മാർട്ട് ലുക്കിൽ നിതിൻ ഇന്റർവ്യൂവിനെത്തിയത്. മുഖത്ത് നല്ല ആത്മവിശ്വാസവും ശരീരഭാഷയിൽ ഒരു പ്രത്യേക ചടുലതയും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം ചോദിച്ചപ്പോ MBA ആണെന്ന് പറഞ്ഞു. പക്ഷേ കോഴ്സ് പൂർത്തിയായിട്ടില്ല. പഠനത്തോടൊപ്പം തന്നെ ജോലി കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് കക്ഷി. കണ്ട മാത്രയിൽ തന്നെ എനിക്ക് അവനെ അങ്ങോട്ട് ബോധിച്ചു. ഇന്റർവ്യൂ ആരംഭിച്ചു. വളരെ മനോഹരമായ ആമുഖത്തോടെ നല്ല ഒഴുക്കുള്ള ഭാഷയിൽ അവൻ സംസാരിച്ചു തുടങ്ങി. എന്നാൽ ഞങ്ങൾ മാനേജ്മെന്റ് വിഷയങ്ങളിലേക്ക് കടന്നപ്പോഴാണ് കഥ മാറിയത്. പൊതുവിജ്ഞാനവും സാമാന്യ ബുദ്ധിയും വെച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകി. എങ്കിൽ BCG മെട്രിക്സ്, ലെവിൻസ് മോഡൽ, പോർട്ടർ ഫോഴ്സ് തുടങ്ങിയ മാനേജ്മെന്റ് തിയറികളെ കുറിച്ച് ചോദിച്ചപ്പോ ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ഭാവമായിരുന്നു അവന്. സംശയം തോന്നി കൂടുതൽ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് മനസ്സിലായത് നിതിന്റെ അച്ഛന് ഒരു ചെറിയ ബിസിനസ് ഉണ്ട്. ചെറുപ്പം മുതലേ അവൻ അച്ഛനെ അതിൽ സഹായിക്കാറുണ്ട്. മാത്രമല്ല അവനിപ്പോ MBA പഠിക്കുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, വിദൂര വിദ്യാഭ്യാസം ഓൺലൈൻ വഴിയാണ്. ഇനി മറ്റൊരു ഉദ്യോഗാർത്ഥിയെ പരിചയപ്പെടാം. പേര് രോഹിത്. അധികമാരും കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു സാധാരണ കോളേജിൽ MBA അവസാന സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. ക്യാമ്പസ് സെലക്ഷൻ വഴി സെയിൽസിൽ ഒരു ജോലി ഇതിനകം ഒപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ നല്ലൊരു അവസരം തേടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതേ ചോദ്യങ്ങൾ ഞങ്ങൾ രോഹിതിനോടും ആവർത്തിച്ചു. നിതിനുണ്ടായിരുന്ന അത്രയും ആത്മവിശ്വാസമോ സ്മാർട്ട്നെസ്സോ രോഹിതിൽ കണ്ടില്ല. എങ്കിലും മാനേജ്മെന്റ് തിയറികളൊക്കെ അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ലെവിൻസ് മോഡൽ ഒരു ബിസിനസ്സിലെ യഥാർത്ഥ സാഹചര്യത്തിൽ എങ്ങനെ പ്രയോഗിക്കും എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ മനസ്സിലായില്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഇങ്ങനെ നിതിന്മാരും രോഹിത്മാരും നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ സംസ്കാരമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത്. MBA എന്ന കോഴ്സ് അതിന്റെ ലക്ഷ്യം മാറിപ്പോകുന്നതും ഇവിടെയാണ്. ഇന്ത്യയിലെ കുടുംബ ബിസിനസ്സുകളെ ഫാമിലി ബിസിനസ് എന്ന് നമ്മൾ പറയും. ഫാമിലി ബിസിനസ്സുകളെ കുറിച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പറഞ്ഞത് അവ വളരെ മികച്ചൊരു ബിസിനസ് മോഡൽ ആണെന്നാണ്. പ്രായോഗിക അറിവുകൾക്കൊപ്പം ശരിയായ യഥാർത്ഥ പ്രൊഫഷണൽ പരിശീലനം കൂടി ലഭിച്ചാൽ ലോകം കീഴടക്കാൻ ശേഷിയുള്ളവയാണ് ഇന്ത്യയിലെ കുടുംബ സംരംഭങ്ങൾ. ടാറ്റയും ബിർളയും റിലയൻസും എല്ലാം ഇതിന് മികച്ച ഉദാഹരണങ്ങളുമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ കരുത്ത് തിരിച്ചറിയാതെ പോകുന്നു. സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പ്രൊഫഷണൽ കോഴ്സുകളുടെ പുറകെ മക്കളെ വിടാനാണ് പലർക്കും താല്പര്യം. ബിസിനസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് പലപ്പോഴും ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കുന്നതും. തൽഫലമായി കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലാണ് പുതിയ തലമുറയിലെ പല യുവാക്കളും. നമ്മുടെ കഥയിൽ നിതിൻ അച്ഛന്റെ ബിസിനസ്സിൽ സഹായിച്ചിരുന്നതുകൊണ്ട് ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നും സ്വന്തം അനുഭവത്തിലൂടെ പഠിച്ചെടുത്തു. അത് അവന് നല്ല ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. എന്നാൽ വെറുമൊരു ഡിസ്റ്റൻസ് MBA കോഴ്സിന് ചേരുന്നതിന് പകരം അവൻ ഒരു നല്ല ബി സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ തന്റെ പ്രായോഗിക അറിവുകളെ മാനേജ്മെന്റ് തിയറികളുമായി ബന്ധിപ്പിക്കാനും പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും അവന് സാധിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രൊഫഷണലിന് ബിസിനസ്സിൽ വിജയം ഉറപ്പാണ്. ഇന്ന് ഭൂരിഭാഗം പേരും MBA കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് രോഹിതിന്റെ അവസ്ഥയിലാണ്. ഈ കോഴ്സ് എന്താണെന്നോ എന്തിനാണെന്നോ കൃത്യമായി മനസ്സിലാക്കാതെയാണ് പലരും 2 വർഷം തള്ളി നീക്കുന്നത്. പ്രോജക്റ്റും ഇന്റേൺഷിപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും അവയെല്ലാം വെറും മാർക്ക് വാങ്ങാനുള്ള ചില ചടങ്ങുകൾ മാത്രമായി മാറുന്നു. MBA തിയറികൾ എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നതിന് വ്യക്തമായ ഉത്തരങ്ങളോ സ്വന്തമായി ബിസിനസ് ചെയ്തു നോക്കാനുള്ള വേദികളോ ചുറ്റുമുള്ള ബിസിനസ്സുകളുടെ പ്രവർത്തനം നേരിട്ട് കണ്ടറിയാനുള്ള അവസരങ്ങളോ ഭൂരിഭാഗം ബി സ്കൂളുകളും നൽകുന്നില്ല. ഇനി അഥവാ നൽകുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു സ്ഥിരം സിലബസിന്റെ ഭാഗമായുള്ള ചട്ടക്കൂടിൽ ഒതുങ്ങുകയും വിദ്യാർത്ഥിയുടെ വ്യക്തിത്വ വികസനത്തിന് ഒട്ടും സഹായിക്കാതെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് MBA തിയറികൾ മാർക്ക് നേടാനുള്ള വെറും അച്ചടിച്ച പുസ്തകത്താളുകൾ മാത്രമായി മാറുന്നു. അതിന്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ രോഹിതിനെ പോലെ അവർക്ക് കൈമലർത്തേണ്ടി വരുന്നു. നമ്മുടെ നാട്ടിലെ പല ബിസിനസ്സുകാരും മക്കളെ യു കെയിലും കാനഡയിലും ഒക്കെ വിട്ട് എം ബി എ പഠിപ്പിക്കുന്നത് കാണാറുണ്ട്. അവിടുത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞ യൂണിവേഴ്സിറ്റികളിലാണ് പലർക്കും അഡ്മിഷൻ കിട്ടുന്നതും. അതുകൊണ്ട് പണം നഷ്ടപ്പെടുമെന്നല്ലാതെ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാറില്ല. മാത്രമല്ല, അവർ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടത്തെ രീതികളുമായി പൊരുത്തപ്പെടാൻ പോലും കഴിയാതെ വരും. വിദേശത്ത് അയക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല നിലവാരമുള്ള സ്ഥാപനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ നാട്ടിൽ ഈ എം ബി എ പഠനത്തിന് ഒരു മാറ്റം അനിവാര്യമല്ലേ? ഇവിടുത്തെ എം ബി എ കോളേജുകളുടെ പ്രവർത്തനം മെച്ചപ്പെടണമെങ്കിൽ ആദ്യം അതിന്റെ അധ്യാപന രീതി കാതലായ മാറ്റം വരണം. എല്ലാ ബസ് സ്റ്റോപ്പുകളിലും കിട്ടുന്ന ഒന്നായി എം ബി എ മാറരുത്. എഞ്ചിനീയറിംഗിനേക്കാളും പ്രാധാന്യമർഹിക്കുന്ന ഒരു കോഴ്സാണ്. ബിസിനസ് ചെയ്യാനും അതിൽ ഇടപെടാനും മാനേജ്മെന്റ് പാഠങ്ങളെ അതുമായി ബന്ധിപ്പിക്കാനുമുള്ള അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കണം. അവരുടെ സോഫ്റ്റ് സ്കില്ലുകൾ മെച്ചപ്പെടുത്തി ജീവിതത്തെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ കോളേജുകൾക്ക് കഴിയണം. എം ബി എ കോളേജുകളിൽ അധ്യാപകരെ നിയമിക്കുമ്പോൾ അവർക്ക് കോർപ്പറേറ്റ് ലോകത്തോ ബിസിനസ് രംഗത്തോ ഉള്ള പ്രായോഗിക പരിചയമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കായി തങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന ബോധ്യം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കണം. ഇതൊന്നുമില്ലാതെ ഇന്നത്തെ 90% ബി സ്കൂളുകളും വെറും ആയുസ് കുറഞ്ഞ ഇയാമ്പാറ്റകളെ പോലെയുള്ള ഉദ്യോഗാർത്ഥികളെയാണ് സൃഷ്ടിക്കുന്നത്. സംരംഭകർ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. കുടുംബ ബിസിനസ്, ഫാമിലി ബിസിനസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സംരംഭകർ മക്കൾക്ക് ചെറുപ്പം മുതലേ തങ്ങളുടെ ബിസിനസിനെ കുറിച്ച് അവബോധം നൽകാൻ ശ്രമിക്കുക. ഇത് വെറുമൊരു കച്ചവടമല്ല, മറിച്ച് വലിയൊരു ലക്ഷ്യത്തോടുകൂടിയുള്ള യാത്രയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർക്കതിൽ താല്പര്യം തോന്നും. ചെറിയ രീതിയിലെങ്കിലും ബിസിനസിന്റെ ഭാഗമാക്കാൻ സാധിച്ചാൽ അവർ പതിയെ അതിനെ സ്നേഹിച്ചു തുടങ്ങും. അതിനുശേഷം മികച്ച ഏതെങ്കിലും മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ചേർത്ത് അവരെ എം ബി എ പഠിപ്പിക്കുക. അവിടെ നിന്ന് തിയറികൾ കൂടി പഠിച്ചെടുക്കുമ്പോൾ പുതിയ കാലത്തെ ബിസിനസ് രീതികളിലൂടെ നമ്മുടെ സ്ഥാപനത്തെ വലിയൊരു തലത്തിലേക്ക് വളർത്താൻ അവർക്ക് കഴിയും. ഒപ്പം മാനേജ്മെന്റ് ട്രെയിനിങ്ങുകളും സെമിനാറുകളും വഴി അറിവുകൾ പുതുക്കിക്കൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ നടത്തുന്ന ചെറിയൊരു കടയായിരിക്കാം നാളത്തെ ലോകോത്തര ബ്രാൻഡായി മാറുന്നത്.
0: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് കരിയർ കോമ്പസ്. ഇന്നത്തെ കരിയർ കോമ്പസിൽ എം ബി എ കോഴ്സിനെ കുറിച്ചായിരുന്നു നമ്മളോട് സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജ് എം ബി എ ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുദീപ് ബി ചന്ദ്രമന. ഇന്നത്തെ കരിയർ കോമ്പസ് ഇവിടെ പൂർണ്ണമാകുന്നു. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ആകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: മഹാലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: സീറോ ഡെലിവറി
3: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 11 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. കാവ്യസഞ്ചാരം, കവികൾ സ്വന്തം ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്ക് എത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യസഞ്ചാരം. ഏവർക്കും കാവ്യസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരത്തിൽ നമ്മോടൊപ്പമുള്ളത് ജീവിതത്തിന്റെ സാധാരണ കാഴ്ചകളിൽ അസാധാരണമായ കവിത കണ്ടെത്തുന്ന കവി കോന്നിയൂർ ബാലചന്ദ്രനാണ്. ആകാശവാണിയിലൂടെയും ആനുകാലികങ്ങളിലൂടെയും കവിയുടെ നിരവധി രചനകൾ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. മഴ പോലെ വെയിൽ പോലെയും എന്ന കവിതാ സമാഹാരം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാമൂഹ്യ പാഠം എന്ന സിനിമയിൽ വെങ്കിടേഷ് സംവിധാനം ചെയ്ത് ചിത്രപാടിയ കാവളം കിളിയെ എന്ന ഗാനത്തിന്റെ രചയിതാവ് കൂടിയാണ് ഇദ്ദേഹം. ഗാനരചനയ്ക്ക് ചലച്ചിത്ര പരിഷത്തിന്റെ പ്രഥമ പുരസ്കാരം ബാലചന്ദ്രനായിരുന്നു. മണ്ണിന്റെ മണവും മനുഷ്യഹൃദയത്തിന്റെ സ്പന്ദനവും ഒരുപോലെ നിറഞ്ഞ കവിയുടെ കവിതകളിലേക്ക് നമുക്കിനി ഒരുമിച്ച് യാത്ര ചെയ്യാം. ശ്രീ കോന്നിയൂർ ബാലചന്ദ്രനെ കാവ്യസഞ്ചാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം, ഞാൻ കോന്നിയൂർ ബാലചന്ദ്രൻ. കവിത ന്യായപ്രമാണം. മകനെ, നീ ജ്ഞാനം കൊണ്ട് സ്നാനപ്പെടുക. വചനം നിനക്ക് സമീപം വായിലും ഹൃദയത്തിലും. മകനെ, നീ ജ്ഞാനം കൊണ്ട് സ്നാനപ്പെടുക. വചനം നിനക്ക് സമീപം വായിലും ഹൃദയത്തിലും. പാപികളുടെയും ചുങ്കക്കാരുടെയും പിടിയിൽ നിന്ന് നിനക്ക് നിന്നെ രക്ഷിപ്പാനും മാമരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് നിന്റെ ആട്ടിൻപറ്റങ്ങളെ രക്ഷിപ്പാനും ഭൂമിയും മരുഭൂമിയും നിന്റെ പാദപീഠമെന്ന് സ്വയം അറിയാനും മകനെ, നീ ജ്ഞാനം കൊണ്ട് സ്നാനപ്പെടുക. പാപികളുടെയും ചുങ്കക്കാരുടെയും പിടിയിൽ നിന്ന് നിനക്ക് നിന്നെ രക്ഷിപ്പാനും മാമരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും നിന്റെ ആട്ടിൻപറ്റങ്ങളെ രക്ഷിപ്പാനും ഭൂമിയും മരുഭൂമിയും നിന്റെ പാദപീഠമെന്ന് സ്വയം അറിയാനും മകനെ, നീ ജ്ഞാനം കൊണ്ട് സ്നാനപ്പെടുക. അക്ഷരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും നിന്റെ അക്ഷരത്തെ തിരിച്ചറിയാനും വാക്കുകളുടെ കുടുക്കുകളിൽ നിന്ന് നിന്റെ വാക്കിനെ മോചിപ്പിക്കാനും നഷ്ടപ്പെട്ട നിന്റെ നക്ഷത്രത്തെ ആകാശങ്ങളിൽ കണ്ടെടുക്കാനും മകനെ, ജ്ഞാനം കൊണ്ട് നീ സ്നാനപ്പെടുക. അക്ഷരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും നിന്റെ അക്ഷരത്തെ തിരിച്ചറിയാനും വാക്കുകളുടെ കുടുക്കുകളിൽ നിന്ന് നിന്റെ വാക്കിനെ മോചിപ്പിക്കാനും നഷ്ടപ്പെട്ട നിന്റെ നക്ഷത്രത്തെ ആകാശങ്ങളിൽ കണ്ടെടുക്കാനും മകനെ, ജ്ഞാനം കൊണ്ട് നീ ജ്ഞാനപ്പെടുക. ഉറങ്ങിക്കിടക്കുന്നവരുടെ വിളഭൂമിയിൽ കളവിതറുന്നവനെ കണ്ടെത്തുവാനും ന്യായവിസ്താരത്തിൽ നിന്റെ സഭയുടെ മുമ്പാകെ എന്നും സ്നേഹവാക്യങ്ങളാൽ സാക്ഷ്യം പറയാൻ മകനെ, ജ്ഞാനം കൊണ്ട് നീ എന്നും സ്നാനപ്പെടുക. കവിത ബലിഘട്ടം.

പവിത്രവും സാക്ഷി ഓർമ്മകൾ ചാറി നിൽക്കുന്നു സുഖദമാമോർമ്മകൾ.

ആതിരപ്പാട്ട് കുളിരുന്നരാവുകൾ ആദിമാസം മഴത്തോറ്റം ഒക്കെയും ഓർമ്മ തിരകൾ തലോടുന്ന പച്ച തുരുത്തുകൾ മാത്രം.

ശ്രോതാക്കൾ ഇത്രയും നേരം കാവ്യസഞ്ചാരത്തിൽ കേട്ടത് കവി കോന്നിയൂർ ബാലചന്ദ്രന്റെ കവിത. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ പൂർണ്ണമാവുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
1: തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ കമ്മീഷൻ

കൂടാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ആഹ്, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺമാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

കഥകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
3: നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് PM-ശ്രീ എന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമേ സർക്കാർ തീരുമാനമുണ്ടാകുകയുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടി നൽകി.
4: ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടത്, സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41, പിന്നീട് ഒരു 6.86, അങ്ങനെ 99.27 crore rupees കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല.
3: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. നാളെ മുതൽ 28 വരെ സഭ ചേരില്ല. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനംവകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
5: മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്തുക, കണ്ടെയ്ൻമെന്റ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ തീവ്രത ലഘൂകരിക്കുക, മിറ്റിഗേഷൻ എന്നിവയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. വനത്തിനുള്ളിൽ ഭക്ഷണ ജല ലഭ്യത കൂട്ടുക, സൌരോർജ വേലികൾ സ്ഥാപിക്കുക, AI, ഡ്രോൺ എന്നീ ആധുനിക സാങ്കേതിക വിദ്യകളുടെ തത്സമയ മുന്നറിയിപ്പ് നൽകുക, ദ്രുതപ്രതികരണ സംഘങ്ങളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക തുടങ്ങിയ സമഗ്ര പരിപാടികൾ വിഭാവന ചെയ്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്നുണ്ടാകുന്ന മരണങ്ങൾ, പരിക്കുകൾ, കൃഷിനാശം എന്നിവയ്ക്ക് വേഗത്തിലുള്ള നഷ്ടപരിഹാരവും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്.
3: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് നികുതി കുറച്ച് മദ്യമൊഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി BD സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന് മേയർ BB രാജേഷ് അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ലോകത്തെ ആദ്യ തുറമുഖം എന്ന നേട്ടത്തിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് എത്തുന്നതോടെ ഈ നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തമാകും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണ വേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3 തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. ഇരട്ട ഗോൾ നേടിയ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന അത്യപൂർവ റെക്കോർഡിന് ഉടമയായി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഘാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. ഏലയ്ക്ക സംഭരണം വ്യാപാരികൾ സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയരുന്നു. ഏലയ്ക്ക വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 3 മാസത്തിനിടെ ആദ്യമായാണ് വർദ്ധന. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലയ്ക്കയ്ക്ക് 3500 രൂപ വരെയാണ് വില. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
7: പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലയ്ക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽ മഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്.
3: രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 699 പോയിന്റ് ഉയർന്ന് 76,900 നിഫ്റ്റി 178 പോയിന്റ് ഉയർന്ന് 24,002 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 200 രൂപ കുറഞ്ഞ് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് വില. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. തുടർന്നുള്ള സൈനിക നീക്കത്തിന് മുൻപ് US കോൺഗ്രസിന്റെ അനുമതി വാങ്ങണമെന്ന് നിർബന്ധമാക്കുന്ന ബില്ലാണ് ഉപരിസഭയായ സെനറ്റ് 48-50 വോട്ടുകൾക്ക് പാസാക്കിയത്. സെനറ്റിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 4 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് യുദ്ധാധികാര പ്രമേയം ഇരുസഭകളും പാസാക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമുസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി UNലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിന് ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പിഎംശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനമന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: സർ, ഓർഡർ പ്ലീസ്. 1 കഫേ ലാറ്റെ. ഓക്കേ സർ. നീ എന്താ പറഞ്ഞത്?
6: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫേ.
5: അതെന്താ സംഭവം?
6: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക് ഫാസ്റ്റ് 90.4.
5: എപ്പോ?
6: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
5: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
6: പിന്നല്ല.
4: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറിറ്റ് ആർജേസ്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഹിൽസ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
2: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ പിഎം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്രനേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിൽ രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ന്യൂഡൽഹിയിൽ ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 1.84 ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇറക്കുമതി 6.5% വർദ്ധിച്ചതായും ശ്രീ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുക്കി രൂപപ്പെടുത്തുന്നതിനുമായി ഉന്നതതല വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ആദ്യം ചർച്ച ചെയ്ത വ്യാപാര ചട്ടക്കൂടിനെ അമേരിക്കയുടെ പുതിയ തീരുവ നയം ബാധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു റിപ്പോർട്ട്.
1: വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 10% താൽക്കാലിക തീരുവ July 24 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ഒരു ഇടക്കാല വ്യാപാര കരാറിലെത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും നിലവിലുണ്ടായിരുന്ന 25% അധിക തീരുവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 14-ാമത് പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 നടപ്പിലാക്കൽ, ചിപ്പ് ഘടിപ്പിച്ച ഇ പാസ്പോർട്ടുകൾ, പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം, റെക്കോർഡ് തോതിലുള്ള പാസ്പോർട്ട് വിതരണം എന്നിവ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1-ാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന്
3: നമസ്കാരം.
2: പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനം വകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇസ്ലാമാബാദ് യുഎൻ വേദിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി മാറാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിശദാംശങ്ങളിലേക്ക്.
1: മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുമ്പെയാണ് 1000 കപ്പലുകൾ ബെർത്ത് ചെയ്തെന്ന ചരിത്രപരമായ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിക്കുന്നത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 July 11 വിഴിഞ്ഞത്ത് എത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 December 3 അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതയും വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ആഗോളതലത്തിൽ വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ അംഗീകാരം തേടണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. US കോൺഗ്രസിന്റെ 2 സഭകളും ഒരുപോലെ പാസാക്കിയ ആദ്യ യുദ്ധാധികാര പ്രമേയമാണ് ഇത്. ഇറാനിലെ സുരക്ഷാസ്ഥിതി മെച്ചപ്പെട്ടതിനാൽ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സമാധാന നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇറാനിലേക്ക് പോകേണ്ടി വരുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ശക്തമായി പൊരുതിയ കോംഗോയ്ക്കെതിരെ 76-ാം മിനിറ്റിൽ കൊളംബിയ വിജയഗോൾ നേടി. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഈ ഗോളുകളോടെ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പനമയെ എതിരില്ലാത്ത 1 ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാന്റിനെതിരെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു.
5: കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
6: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
7: 1 o'clock.
8: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: ഹലോ, നമസ്കാരം. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. രുചിക്കൂട്ടിൽ കൂടെയുള്ളത് ദീപയാണ്. ഇന്ന് രുചിക്കൂട്ടില് ഞാൻ പറയാൻ പോകുന്നത് കണ്ടാൽ തന്നെ കൊതിയൂറുന്ന ഒരു സ്പെഷ്യൽ ചെമ്മീൻ മോളിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചെമ്മീനിന്റെ വിഭവങ്ങൾ വളരെ രുചിയേറിയതാണല്ലേ. ചെമ്മീൻ കൊണ്ട് പല ടൈപ്പില് നമ്മൾ ഓരോ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും. ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ കറി, ചെമ്മീൻ ഫ്രൈ, ഇതൊക്കെ പലരുടെയും ഇഷ്ട വിഭവങ്ങളാണ്. നേരിയ തോതിൽ മസാലയും ക്രീമിയുമായി തയ്യാറാക്കുന്ന രുചികരമായിട്ടുള്ള കറിയാണ് ചെമ്മീൻ മോളി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഇപ്പൊ നമ്മൾ 500 ഗ്രാം ചെമ്മീൻ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയാക്കി എടുക്കുക. 1/2 കപ്പ് എണ്ണ, 1 കപ്പ് ഉള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 5 പച്ചമുളക് അത് നമ്മൾ നെടുകെ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാല്, അത് ആദ്യത്തെ പാലെടുക്കുക, 2 കപ്പ് നേർത്ത തേങ്ങാപ്പാല്, 2 പാല്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 വലിയ തക്കാളി അരിഞ്ഞത്, കുരുമുളക് പൊടി ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം ചേരുവകള്. വൃത്തിയാക്കിയ ചെമ്മീൻ എടുക്കുക, 1/2 കപ്പ് എണ്ണ, 1 കപ്പ് ഉള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 5 പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് തേങ്ങാപ്പാല്, അത് 1/2 പാൽ എടുക്കണം, 2 കപ്പ് നേർത്ത തേങ്ങാപ്പാൽ അതായത് 2 പാല്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 വലിയ തക്കാളി, കുരുമുളക് പൊടി. ആദ്യം ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച കുരുമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും നേർത്ത തേങ്ങാപ്പാൽ അതായത് നമ്മുടെ 2 പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. പക്ഷെ തിളപ്പിക്കരുത്, എന്നിട്ട് വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീനും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചതച്ച കുരുമുളക് ഇത്രയും കൂടി ചേർത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് മൃദുവാകുന്നത് വരെ ഒന്ന് വഴറ്റുക, അതായത് അതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. പിന്നെ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക. 2 പാല് ചേർത്തിട്ട് തിളപ്പിക്കരുത്. പിന്നെ നമ്മൾ നല്ല നീറ്റാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും ഉപ്പും ചേർക്കുക. ഇനി ഗ്രേവി കട്ടിയാവുന്നത് വരെ നമ്മൾ ആദ്യം കുറഞ്ഞ ചൂടിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ 2 പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളൊന്ന് തീയൊന്ന് സിമ്മിലിട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ഈ ചെമ്മീൻ അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഗ്രേവി കുറച്ച് കട്ടിയാവും. അപ്പൊ ചെറിയ ചൂടിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കുക. കട്ടിയായി കഴിഞ്ഞാൽ തക്കാളി അരിഞ്ഞതും പിന്നെ കട്ടിയുള്ള തേങ്ങാപ്പാൽ അതായത് 1/2 പാലും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി വേവിക്കുക. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് പാനൊന്ന് പതുക്കെ നമ്മളൊന്ന് കറക്കി കുരുമുളക് പൊടി ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് മുകളിൽ ഒന്ന് വെതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ മോളി റെഡിയായി. അപ്പൊ എന്തായാലും ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ചെമ്മീൻ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കും, ഇതും ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. എന്നാലും ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: ചർമ്മത്തിന്റെ ആരോഗ്യം പരിപാലിക്കുവാനും അതുപോലെ തന്നെ ചർമ്മം മൃദുവായി നിലനിർത്തുവാനും സഹായിക്കുന്ന ഒന്നാണ് തേൻ. ഈ തേൻ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ അനവധി ചർമ്മ പ്രശ്നങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തേൻ ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് ദാ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്തുവാനും ചർമ്മം വരണ്ടു പോകാതെ സംരക്ഷിക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് തേൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ തൈരും. ഈ തേനും തൈരും ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്കാണ് ദാ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഇതിനായിട്ട് ഒരു കുഞ്ഞു ബൗളിലേക്ക് തേനും തൈരും തുല്യ അളവിൽ എടുക്കുക. ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കാം കേട്ടോ. ഇനി സ്കിന്നില് അലർജി കാര്യങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ നാരങ്ങാനീര് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ശേഷം ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ പേസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കാവുന്നതാണ് കേട്ടോ. ഇതിനുശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോ സ്കിന്ന് ഡ്രൈ ആകാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ഫേസ് പാക്ക് ഒക്കെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ദാ പതിയെ ടാറ്റ പറയുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ചമയം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മക്ബസ്റ്റ് 90.4.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ഒക്കെ ആയിട്ട് ഞാനിതാ വീണ്ടും എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഒരു കാലഘട്ടത്തില് നമ്മളൊക്കെ നോക്കിയിരുന്ന ചില സിനിമകളുണ്ട്, പ്രത്യേകിച്ച് മറുഭാഷാ ചിത്രം മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തു വരുന്ന സിനിമകള്. അങ്ങനെ പറയുകയാണെങ്കിൽ അല്ലു ഒറിജിൻ സിനിമാസ്. ഈ അല്ലു ഒറിജിന്റെ മലയാളത്തിലേക്ക് വരുന്ന സിനിമകള് കാത്തിരുന്ന് കണ്ടിരുന്ന ഒരു കാലം അല്ലെങ്കിൽ ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലേ. പ്രണയം ഇഷ്ടപ്പെടുന്നവര്, പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ടവര് ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തില് അല്ലു ഒറിജിന്റെ മൊഴിമാറ്റം ചെയ്തു വരുന്ന സിനിമ മിസ് ചെയ്യാറേ ഇല്ലായിരുന്നു. അത്തരത്തില് മൊഴിമാറ്റം ചെയ്തു വരുന്ന അല്ലു ഒറിജിന്റെ പഴയ ചിത്രങ്ങളില് ഒരുപാടൊരുപാട് നല്ല മലയാളം പ്രണയ ഗാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പഴയകാല അല്ലു ഒറിജിൻ ചിത്രങ്ങളിലെ മലയാള ഗാനങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത് അല്ലു ഒറിജിന്റെ കൃഷ്ണ എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടോ. ഈ ഒരു മൂവി നമ്മളോട് പറയുന്നത് അതിനെ തുടർന്നുണ്ടായ ഒളിച്ചോട്ടവും പിന്നീട് അവരെ കണ്ടെത്താൻ പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുടെയും കഥയായിരുന്നു കേട്ടോ. അതിനിടയിൽ ആകസ്മികമായിട്ടുണ്ടാകുന്ന മറ്റൊരു പ്രണയം, അതാണ് നമ്മൾ ഈ ഒരു സിനിമയിൽ കണ്ടിരുന്നത്. അപ്പൊ ഈ സിനിമയിലെ മനോഹരമായിട്ടുള്ള ആ ഒരു പ്രണയം വർണ്ണിക്കുന്ന ഒരു പാട്ടുണ്ട്, വേദനയുള്ള ആ ഒരു പാട്ട്. ആ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കൃഷ്ണ എന്ന മൂവിയിലെ പകലിൻ കൂടണഞ്ഞു എന്ന് തുടങ്ങുന്ന ആ സോങ് ദാ വരുന്നു. കേട്ടോണ്ടേ ഇരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

അല്ലു അർജുന്റെ പഴയകാല മലയാള മൂവീസ് അല്ലെങ്കിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ചിത്രം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആര്യ എന്ന മൂവി ആയിരിക്കും അല്ലേ. ആര്യയുടെ രണ്ടാം ഭാഗവും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആര്യ ഫസ്റ്റ് അല്ലെങ്കിൽ ആര്യ എന്ന മൂവിയിലെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആര്യയും ഗീതയും തമ്മിലുള്ള പ്രണയം നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഓടി വരും അല്ലേ. അതായത് അർജുന് വേണ്ടി മാറി നിൽക്കുന്ന ആര്യ, ആര്യയുടെ സ്നേഹം മനസ്സിലാക്കുന്ന ഗീത, എന്ത് രസകരമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി പറഞ്ഞ ചിത്രമായിരുന്നു ആര്യ. അപ്പൊ ഈ ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു പ്രണയഗാനം അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു ഗാനം എന്ന് പറയുമ്പോൾ കല എത്ര കഴിഞ്ഞിട്ടും ആ ഒരു ഗാനത്തിന്റെ ഭംഗി ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പാട്ട് ഏതാണ് എന്നറിയണ്ടേ? ഫീൽ മൈ ലവ്. അപ്പൊ ഫീൽ മൈ ലവ് എന്ന ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള അത്ര തന്നെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ട്, ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

മൊഴിമാറ്റം ചെയ്യപ്പെട്ട അല്ലു അർജുൻ ചിത്രങ്ങളിലെ മനോഹരമായ പ്രണയ ഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമഫോൺ ആണ്, കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അപ്പോ ഫീൽ മൈ ലവ് എന്ന അടിപൊളി അല്ലെങ്കിൽ ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള റൊമാൻറ്റിക് സോങ് ഒക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അല്പം സങ്കടമുള്ളൊരു പാട്ടാണ് കേട്ടോ. പാട്ട് ഏതാണ് എന്നറിയണ്ടേ? അല്ലു അർജുൻ്റെ ഹാപ്പി ബി ഹാപ്പി എന്ന മൂവിയിലെ അഴകെ നീ എന്നെ പിരിയല്ലേ എന്ന പാട്ട് കേട്ടോ. ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ ഒരു സങ്കടം ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ വന്നു പോകും. ഈ പാട്ടിൻ്റെ മ്യൂസിക് എപ്പോൾ കേട്ടാലും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ബൈക്ക് ഓടിക്കുന്ന അല്ലു അർജുൻ്റെ ആ ഒരു വിഷ്വലായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഓർക്കാനായിട്ട് ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാനൊക്കെ സഹായിക്കുന്ന അഴകെ നീ പിരിയല്ലേ എന്ന ഗാനം ദാ വരുന്നു. കേട്ടോണ്ടേ ഇരിക്കൂ റേഡിയോ മെക്സ്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

മൊഴിമാറ്റം ചെയ്യപ്പെട്ട അല്ലു അർജുൻ ചിത്രങ്ങളിലെ ഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമഫോൺ ആണ്, കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. നമ്മൾ ആര്യ എന്ന മൂവിയിലെ പാട്ടൊക്കെ കേട്ടു. അപ്പോൾ ആര്യ മൂവിയിലെ പാട്ട് കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആര്യ ടു എന്ന ചിത്രം നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അല്ലേ. അപ്പം ആര്യ ടു എന്ന ചിത്രത്തിൽ വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി തന്നെയാണ് കേട്ടോ പറയുന്നത്. പക്ഷെ പേരുകൾക്കൊന്നും മാറ്റമില്ല. അർജുൻ, ഗീത, അതുപോലെ തന്നെ ആര്യ, ഈ കഥാപാത്രങ്ങളുടെ പേരുകൾക്ക് മാറ്റമില്ലെങ്കിലും കഥയ്ക്ക് മാറ്റമുണ്ട് കേട്ടോ. ആര്യ ടുവില് പറയുന്നത് തന്റെ കൂട്ടുകാരന് വേണ്ടി പ്രണയം പോലും വേണ്ടാന്ന് വെക്കുന്ന, ആ കൂട്ടുകാരന് വേണ്ടി ജീവൻ പോലും വേണ്ടാന്ന് വെക്കുന്ന ഒരു സുഹൃത്തിന്റെ കഥയാണ്. അതിനൊപ്പം തന്നെ മറ്റൊരു മനോഹരമായ പ്രണയവും ചിത്രം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ചിത്രത്തിലെ ഒരല്പം വേദന നിറഞ്ഞ ഒരു പാട്ട്, അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത് കേട്ടോ. പാട്ട് ഏതാണ് എന്നല്ലേ, കൈ നീട്ടുന്നു എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു സോങ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ കടൽ തീരത്തൂടെ ഇവർ മൂന്നുപേരും ഓടി നടക്കുന്നത്, അതുപോലെ തന്നെ മുഴുവൻ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയ ഒരു മരത്തെ നോക്കി ഗീത ഭയങ്കരമായിട്ട് സങ്കടപ്പെടുമ്പോൾ പശ ഉപയോഗിച്ച് ആ ഇലകളൊക്കെ ഒട്ടിക്കുന്ന ആര്യയുടെ മുഖമൊക്കെ ആയിരിക്കും. അപ്പോൾ അല്പം സങ്കടമൊക്കെ നിറഞ്ഞ ആ ഒരു പാട്ട് തന്നെ കേൾക്കാം അടുത്തതായി. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. 90s കിഡ്സിനും അതുപോലെ തന്നെ 2K കിഡ്സിനും ഒരുപാട് ഓർമ്മകൾ പറയാനുള്ള ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു കാലഘട്ടം. അതായത് ഈ അല്ലു അർജുന്റെ മൊഴിമാറ്റം ചെയ്യപ്പെട്ട പ്രണയ ചിത്രങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം. അപ്പോ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് അല്ലു അർജുൻ ചിത്രത്തിലെ മറ്റൊരു പ്രണയ ഗാനമാണ് കേട്ടോ. ചിത്രം കൃഷ്ണ. കൃഷ്ണ എന്ന മൂവിയിലെ മറ്റൊരു പാട്ട് നമ്മൾ തുടക്കത്തിലേ കേട്ടിരുന്നു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ചെമ്പനീർ പൂവേ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഈ ഒരു പാട്ടിന് ഇന്നും ഒരുപാട് ഒരുപാട് ആരാധകർ മലയാളക്കരയിലുണ്ട് എന്നതാണ് കേട്ടോ സത്യം. അപ്പോ കൃഷ്ണ എന്ന മൂവിയിലെ ചെമ്പനീർ പൂവേ എന്ന മനോഹരമായിട്ടുള്ള ഗാനം ദാവരുന്നു. കേട്ടോണ്ടേ ഇരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട അല്ലു അർജുൻ ചിത്രങ്ങളിലെ പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം കേട്ടു വന്നത് ഒരു 2000 to 2016-17 കാലഘട്ടത്തിലേക്ക് ഇറങ്ങിയ മലയാള ചിത്രം, അതായത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട അല്ലു അർജുൻ ചിത്രങ്ങളിലെ ഗാനങ്ങളൊക്കെയാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കുറച്ചുകൂടി റീസെന്റ് ആയിട്ടെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മൂവി, അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടോ. ഈ ഒരു മൂവിയുടെ പേര് തന്നെ പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് സാമജവര ഗമന എന്ന പാട്ടായിരിക്കും. അപ്പൊ ആ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ക്ലാസിക്കലും അതുപോലെ തന്നെ വെസ്റ്റേണും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടായിരിക്കും അല്ലേ. ഇതാ വരുന്ന പാട്ട്, കേട്ടോണ്ടേ ഇരിക്കൂ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നീ കന

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്ത അല്ലു അർജുൻ ചിത്രങ്ങളിലെ പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ ഗ്രാമഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. വേറൊന്നും കൊണ്ടല്ല, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു ചിത്രം, അതായത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് എത്തുന്ന അല്ലു അർജുൻ ചിത്രങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇന്നും ആ ഒരു സ്നേഹം നമ്മൾ അല്ലു അർജുൻ എന്ന മഹാനടന് നൽകുന്നുണ്ട് എന്നതാണ് കേട്ടോ സത്യം. അപ്പോ നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച മറ്റൊരു ചിത്രമായിരുന്നു ഹാപ്പി. അപ്പൊ ഹാപ്പിയിലെ ഒരു പാട്ട് നേരത്തെ നമ്മൾ കേട്ടിരുന്നു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഹാപ്പിയിലെ മലരെ മാൻമിഴിയാളെ എന്ന് തുടങ്ങുന്ന മറ്റൊരു സോങ് ആണ് കേട്ടോ. ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു മൊഴിമാറ്റം ചെയ്ത ചിത്രത്തിലെ പാട്ടാണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും തോന്നില്ല എന്നതാണ് സത്യം. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ പാട്ടുകളുടെ വരികൾ എഴുതിയിരിക്കുന്നതും സംഗീതം ഒരുക്കിയിരിക്കുന്നതും. അപ്പൊ കേൾക്കാം ഈ മനോഹരമായിട്ടുള്ള ഗാനം ഗ്രാമഫോണിലൂടെ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട അല്ലു അർജുൻ ചിത്രങ്ങളിലെ ഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. ആര്യ എന്ന ചിത്രത്തെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആര്യ എന്ന വമ്പൻ ഹിറ്റിന് ശേഷം അത് വീണ്ടും, അതായത് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നതായിരുന്നു ആര്യ ടു. ആര്യ ടു എന്ന സിനിമയിലും ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പോ ആര്യ ടുവിലെ ബേബി ഹി ലവ്സ് യു എന്ന സോങ് ആണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരുപാട് ക്യൂട്ട്നെസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഈ ഒരു പാട്ട് എല്ലാ മലയാളികളുടെയും പ്രിയപ്പെട്ടതായിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ ദാ വരുന്ന പാട്ട് കേട്ടോണ്ടേ ഇരിക്കും റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോഹജാലകം തുറന്ന കാറ്റിനോട് നിൻ കരളിൽ ഇത്ര കോപമെന്താ, മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും.

മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് മലയാളക്കരയില് വമ്പൻ വിജയം നേടിയ ചിത്രമായിരുന്നു ഹാപ്പി. ഹാപ്പി എന്ന ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജലീലിയ അതുപോലെ തന്നെ അല്ലു അർജുൻ ഈ കോംബോയിൽ വന്ന ഒരു ക്യൂട്ട് റൊമാൻറ്റിക് സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അല്ല എന്ന് വേണമെങ്കിൽ എന്നല്ല എന്ന് തന്നെ പറയാം. അപ്പൊ എന്തായാലും ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ്. എങ്കിലും ഈ കസിൻസ് തമ്മിലുള്ള ഒരടി, അല്ലെങ്കിൽ ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള അടി, അതുമല്ലെങ്കിൽ ഈ കപ്പിൾസ് തമ്മിലുള്ള ക്യൂട്ട് ആയിട്ടുള്ള വഴക്കൊക്കെ ഇല്ലേ, ഇതിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് വെക്കുന്ന ഒരു സോങ്. അതായത് റീൽസിന്റെയും ഷോർട്സിന്റെയും കാര്യമൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്തരം റീൽസിനും ഷോർട്സിനും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു പാട്ട്, അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. പൊടിപാറും പൂരമല്ലേ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ ഈ ഒരു പാട്ട്. ഒരുപാട് ഒരുപാട് ചിരിക്കാനും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാനും തോന്നുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പാട്ടാണ് കേട്ടോ. കേൾക്കാനും അതിലേറെ രസമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു അടിപൊളി പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡ് എന്നും ഞാൻ ദാ ടാറ്റ പറയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. കേട്ടോണ്ടേ ഇരിക്കും റേഡിയോ മെക്സ്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്ന് കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: നമസ്കാരം. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള പ്രമുഖ ആയുർവേദ ആശുപത്രിയായ അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. ഇന്ന് നമ്മൾ മെഡി ടോക്കിലൂടെ കരിമ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ലേ? എന്റെ ആദ്യത്തെ ഒരു ചോദ്യം ഇത് തന്നെയാണ്, പണ്ടൊക്കെ കരിമ്പിന് ആളുകൾ കുറച്ചുകൂടി പ്രാധാന്യം നൽകിയിരുന്നില്ലേ?
1: പാതയോരങ്ങളിൽ കാണാറുള്ള കരിമ്പിൻ ജ്യൂസ് ഇന്ന് പലർക്കും ഇഷ്ടപാനീയമായി മാറിയിട്ടുണ്ട്. കരിമ്പ് കൃഷി ഏറെ ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് അത് അന്യം നിന്ന പോലെ ആയിട്ടുമുണ്ട്. 2 പഞ്ചസാര മില്ലുകൾ ഉണ്ടായിരുന്നത് ഇല്ലാതായി. പതിയൻ ശർക്കര കരുതി വെക്കാത്ത വീടുകൾ ഇല്ലായിരുന്നു. മധുരത്തിന് പഞ്ചസാരയേക്കാൾ പ്രിയം ശർക്കരയ്ക്കായിരുന്നു. ഇതെല്ലാം ശർക്കരയുടെ കരിമ്പിന്റെ സവിശേഷത ഗുണങ്ങൾ അറിഞ്ഞിട്ടായിരുന്നില്ലേ?
0: ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ശരിക്കും ഈ ഒരു കരിമ്പിൻ നീരിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
1: കരിമ്പിന്റെ കട്ടിയുള്ള പുറംതൊലി കടിച്ചു കീറി ചവച്ച് നീരിറക്കി ചണ്ടി തുപ്പിക്കളയുകയായിരുന്നു പഴയകാലത്ത് ചെയ്തിരുന്നത്. കൂടുതൽ കരിമ്പുകൾ വെട്ടിയെടുക്കുന്ന കരിമ്പിൻ തോട്ടങ്ങളിൽ നിന്നും കാളച്ചക്കിൽ ഈ കരിമ്പിൻ നീര് നാട്ടിയെടുത്ത് വറ്റിച്ച് ശർക്കരയും ശർക്കര ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുകയുമായിരുന്നു പതിവ്. പിന്നീട് യന്ത്ര സഹായത്താൽ നീരെടുക്കുന്ന രീതിയുമായി. ഈ കാലഘട്ടത്തിലാണ് ശർക്കര കരിമ്പിൽ നിന്നും ശർക്കരയിൽ നിന്നും പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ വന്നതോടുകൂടി ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നതിന് നിയന്ത്രണങ്ങളും ഉണ്ടായി. ഇത്തരത്തിലുള്ള ചെറു യന്ത്രങ്ങൾ വെച്ച് നീരെടുക്കുന്നത് പാടില്ല എന്ന നിയമവും ഉണ്ടായി. അതോടുകൂടി ശർക്കരയുടെ വില ഏറുകയും ശർക്കരയുടെ ഉപയോഗത്തിൽ കുറവ് വരികയും ആണ് ഉണ്ടായത്. മുമ്പൊക്കെ വ്യവസായ കാർഷിക ശാസ്ത്ര പ്രദർശന നഗരികളിൽ കണ്ടിരുന്നത് ഇതേപോലെ കരിമ്പിൻ ജ്യൂസ് എടുത്ത് കുടിക്കാൻ കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്നത് മാറി പാതയോര കച്ചവടമായിട്ട് മാറിയിട്ടുമുണ്ട്.
0: ഓക്കെ ഡോക്ടർ, നമ്മൾ കരിമ്പിന്റെ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ കരിമ്പിൻ നീര് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നത്, അതുകൂടി ഒന്ന് പറയാമോ?
1: കാൽസ്യം, മാഗ്നീഷ്യം, പൊട്ടാഷ്യം, അയൺ, വിറ്റമിൻ എ, സി, B1, B2, B3, B5, B6 എന്നിവയാൽ സമൃദ്ധമാണ് കരിമ്പിന്റെ നീര്. ചൂട് വർദ്ധിച്ചു വരുന്ന ഈ കാലാവസ്ഥയിൽ ശരീരത്തിലെ ദ്രവ സാന്നിധ്യം നിർജ്ജലീകരണം തടഞ്ഞ് ശരീരത്തെ സംരക്ഷിക്കാനുള്ള കഴിവ് കരിമ്പിൻ നീരിനുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മിക്കേണ്ടത്. ഊർജ്ജസ്വലത, ശരീരക്ഷീണം അകറ്റി അതിവേഗം ഊർജ്ജസ്വലത പകരാൻ, ഉന്മേഷം പകരാൻ ഉള്ള കരിമ്പിൻ നീരിന്റെ കഴിവ് ഏറെയാണ്. ഭക്ഷ്യയോഗ്യമായ നാരുകൾ ഏറെയുള്ളതിനാൽ ദഹനത്തെയും വിസർജനത്തെയും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മലബന്ധം തടയുന്നു. കരൾ രോഗികൾക്ക് ഏറെ പ്രിയപ്പെട്ട പാനീയമാണ് കരിമ്പിൻ ജ്യൂസ്. കരൾ ശുദ്ധീകരണത്തിന് കരിമ്പിൻ നീര് വളരെയേറെ സഹായകമാകുന്നുണ്ട്. കരളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ, ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറന്തള്ളാൻ ഇടയാക്കുന്ന കരിമ്പിൻ നീരിന്റെ ഗുണമാണ് കരളിന് ആരോഗ്യകരമാകുന്നത്. ഫ്ലേവനോയിഡ്സ്, ഫിനോളിക് സംയുക്തങ്ങൾ എന്നിവയേറെ ഉള്ളതിനാൽ സ്വതന്ത്ര തന്മാത്രകളുടെ നില ആരോഗ്യകരമായി ശരീരത്തിന്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് കരിമ്പിൻ നീര് സഹായിക്കുന്നുണ്ട്. ചർമ്മരോഗങ്ങൾക്ക്, ത്വക്കിന്റെ ആരോഗ്യത്തെ മെച്ചമാക്കുന്നതിന്, കൊളാജൻ ഉൽപ്പാദനം ഊർജിതമാക്കുന്നതിന്, ചർമ്മ തകരാറുകൾ തടയുന്നതിനും കരിമ്പിൻ നീര് സഹായകമാകുന്നു. കരിമ്പ് ചവച്ച് നീരിറക്കുന്നത് ഉമിനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നുണ്ട്. ദന്തശുദ്ധി വരുത്തുന്നു, മോണയുടെ കരുത്ത് കൂട്ടുന്നു, ദന്ത ക്ഷയം, പല്ലിനുണ്ടാകുന്ന പോടുകൾ എന്നിവ ഒഴിവാക്കി ദന്ത ആരോഗ്യം മികച്ചതാക്കാനായിട്ട് കരിമ്പ് ചവച്ച് തിന്നുന്നത് സഹായകമാകുന്നുണ്ട്. കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ നില വേഗത്തിൽ കൂട്ടില്ല എന്നതാണ് ശർക്കരയുടെ ഏറെ വലിയ ഗുണമായി കരുതുന്നത്. ശരീരഭാര നിയന്ത്രണം, ആർത്തവ തകരാറുകൾ എന്നിവയ്ക്കും ശർക്കര പരിഹാരമാകുന്നുണ്ട്. ആനുപാതികമായ അളവിലും അവസ്ഥയിലും ഉള്ള ഉപയോഗം ആരോഗ്യകരമാക്കുന്ന ഒരു പ്രധാന കാർഷിക ഉൽപ്പന്നമാണ് ശർക്കര. അത് ലഭിക്കുന്നത് കരിമ്പിൽ നിന്നാണ്.
0: ഓക്കെ ഡോക്ടർ. ഡോക്ടർ, അപ്പോൾ കരിമ്പിൻ നീരിന് ഇത്രയും സവിശേഷതകളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഇത്രയൊക്കെ ഗുണം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ പലർക്കും പുതിയൊരു അറിവായിരിക്കും അല്ലേ? എന്നാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ ഇതിന്റെ ഗുണങ്ങളും സവിശേഷതകളും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നറിഞ്ഞിട്ടല്ല ആളുകൾ ഇത് കുടിക്കുന്നത്. അപ്പോ താങ്ക് യു ഡോക്ടർ, ഈ ഒരു വിഷയമെടുത്ത് ഇതിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. റേഡിയോ മൈക്ക്ഫസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 100+ വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള പ്രമുഖ ആയുർവേദ ആശുപത്രിയായ അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിടോക്കിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7822773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: Go screen.

0: Silver Screen. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സിൽവർ സ്ക്രീൻ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ നമ്മൾ പറയാൻ പോകുന്ന മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഉത്തരം ഉണ്ടല്ലേ, ബാലൻ. ഇതുവരെ അങ്ങനെ ആയിരുന്നു നമ്മുടെ ചിന്ത. എന്നാൽ ഇനി മുതൽ അത് മലയാള സിനിമയിലെ നവയുഗ സംവിധായകരിൽ ഒരാളായ ചിദംബരം എന്ന യുവ പ്രതിഭയുടെ കയ്യൊപ്പ് ചാർത്തിയ പുതിയ സിനിമ കൂടിയാണ്. പ്രധാന കഥാപാത്രങ്ങളായി പുതുമുഖങ്ങൾ എത്തുന്ന ബാലൻ സാധാരണ കാഴ്ചക്കാരെയും പ്രത്യേകിച്ച് സിനിമാ ഭ്രാന്തന്മാരെയും പിടിച്ചെടുത്തുന്ന ചലച്ചിത്രാനുഭവം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ ബാലൻ ദ ബോയ് എന്ന മൂവിയുടെ റിവ്യൂ കേൾക്കാൻ പോകുന്നത്. ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നത് പോലെ ഒരമ്മയ്ക്കും മകനും ചുറ്റും കറങ്ങുകയാണ് ബാലൻ. ആ അമ്മയോ മകനോ ഇല്ലാത്ത സീനുകൾ സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ ഫിനിഷിംഗ് വരെ ആ അമ്മയ്ക്കും മകനും ഒപ്പം അദൃശ്യനായി നമ്മളും സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് നമ്മളിൽ ഉണ്ടാവുന്നത്. ബാലൻ എന്ന പേരിനേക്കാൾ മകൻ എന്ന പേരല്ലേ കൂടുതൽ യോജിക്കുക എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല.
1: ഈ പയ്യനെ കണ്ടോ?
2: രണ്ടു പേര്.
3: മേരി ലൂക്ക ഷർലി.
2: എന്റെയോ
3: അഭിജിത് കുമാർ.

0: അമ്മ അമ്മൂമ്മ അമ്മ എന്തെങ്കിലും ചെയ്യുമോ?
1: പറയാൻ പറ്റില്ല. പേരുണ്ടോ?
2: എന്റെ തള്ളക്ക് ഭ്രാന്താണ്.
0: അമ്മ അവരെന്തെങ്കിലും ചെയ്യുമോ?

0: പോയി കഥൊന്നും പറഞ്ഞു നോക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്.
1: എന്റെ ചക്രം തേടി
2: വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് ഓടിയോ? അതാണല്ലോ നിന്റെ ഒരു സ്റ്റൈല്.
3: ഇമോഷനും ത്രില്ലും സമാസമം കൂട്ടിച്ചേർത്താണ് ബാലൻ എന്ന മൂവിയുടെ ആദ്യ പകുതി. ആ അമ്മയുടെയും മകന്റെയും സ്നേഹച്ചൂടിൽ അലിയുന്നതിനൊപ്പം അവരുടെ കഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ടല്ലോ, അതുകൂടി നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സത്യം. അലഞ്ഞു തിരിയുന്ന അമ്മയുടെയും മകന്റെയും ജീവിതത്തിലേക്ക് എത്തുന്ന നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങൾ സിനിമയെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഡാർക്ക് ആൻഡ് ഡ്രൈ ആയ കഥാപശ്ചാത്തലത്തെ ഉത്തേജിപ്പിക്കാൻ അമ്മുമ്മയുടേതുപോലുള്ള ചില കഥാപാത്രങ്ങൾക്കാവുകയും ചെയ്തിട്ടുണ്ട്. ആ അമ്മയ്ക്കും മകനും മാത്രമറിയാവുന്ന അവരിവർക്കുമിടയിൽ സംഭവിച്ച നിഗൂഢതകളെ അതിന്റെ പരമസ്ഥായിയിൽ എത്തിച്ചാണ് ആദ്യ പകുതി അവസാനിക്കുന്നത്.

ബാലൻ എന്ന മൂവിയുടെ റിവ്യൂ സിൽവർ സ്ക്രീനിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. സങ്കീർണമെന്ന് തോന്നിപ്പിച്ചേക്കാവുന്ന ചില ഭാഗങ്ങളിലേക്കാണ് കേട്ടോ പിന്നീട് സിനിമയുടെ പോക്കെന്ന് പറയുന്നത്. എന്നാൽ ആദ്യ പകുതി തന്ന ആ ഒരു കിക്ക് രണ്ടാം പകുതിയിൽ അത്ര നമുക്ക് അനുഭവപ്പെടില്ല. പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ചെറിയ ട്വിസ്റ്റുകളും ത്രില്ലും ഒക്കെ ആയി സിനിമ വീണ്ടും ട്രാക്കിലേക്ക് എത്തും. ഗസ്റ്റ് റോളിൽ എത്തിയ താരത്തിന്റെ കഥാപാത്രത്തിന് ആ ഒരു അവര് കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആദിശേഷൻ, ഫർസാന, സിനാൻ എന്നീ പുതുമുഖങ്ങളുടെ പ്രകടനമാണ് സിനിമയുടെ കരുത്ത്. പുതുമുഖങ്ങളുടെ പരിഭ്രമങ്ങൾ ഒന്നുമില്ലാതെ പ്രതിഭാധനരെ പോലെ അവർ മൂവരും തങ്ങളുടെ വേഷങ്ങളും മികച്ചതാക്കിയിട്ടുണ്ട്. സിനിമ ഇവർക്ക് ചുറ്റും വലം വെച്ചപ്പോൾ പല ഘട്ടങ്ങളിലായി കണ്ടു പരിചയിച്ച മുഖങ്ങളും ഒപ്പമെത്തി. ടൊവിനോ, ജീൻ പോൾലാൽ, ബീന ആന്റണി തുടങ്ങിയവരെല്ലാം മികച്ച പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട്.

അടുത്തതായിട്ട് നമ്മൾ എടുത്തു പറയുന്നത് സുഷിന്റെ സംഗീതവും അതുപോലെ ഷൈജു ഖാലിദിന്റെ ഫ്രെയിമുകളുമാണ്. അത് തന്നെയാണ് സിനിമയുടെ ആത്മാവും. ഒന്നൊന്നിനോട് അലിഞ്ഞുകിടക്കുന്ന പ്രതീതി പല ഘട്ടങ്ങളിലും നമ്മൾ പ്രേക്ഷകരും അതിനൊപ്പം ചേരുന്നുണ്ട്. വിവേക് ഹർഷന്റെ എഡിറ്റിംഗും സിനിമയ്ക്ക് യോജിച്ചതാണ്. അതുപോലെ അജയൻ ചാലശ്ശേരിയുടെ കലാ സംവിധാനവും എടുത്തു പറയേണ്ടത് തന്നെ. ചിദംബരം എന്ന സംവിധായകൻ തന്റെ പ്രതിഭയുടെ മൂല്യം എത്രത്തോളമെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ ചിത്രത്തിലൂടെ. ജാനേമൻ പോലെ അല്ലാത്ത, മഞ്ഞുമൽ ബോയ്സ് പോലെ ഒട്ടുമല്ലാത്ത, എന്നാൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന മറ്റൊരു കഥ പറച്ചിൽ രീതി. വരും ദിവസങ്ങളിൽ ആദ്യ മൂന്ന് സിനിമയും വിജയിപ്പിച്ച സംവിധായകൻ എന്ന അധികം ആർക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടവും ചിദംബരത്തെ തേടിയെത്തിയേക്കാം. ബാലൻ പിച്ചവെച്ച് വിജയത്തിലേക്ക് കുതിക്കട്ടെ അല്ലെ. 100% വിജയത്തോടെ മലയാള സിനിമയുടെ നെറുകിലേക്ക് ചിദംബരം എത്തട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കും തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ ബാലൻ ദ ബോയ് എന്ന മൂവിയുടെ റിവ്യൂ ആണ് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ഇനി വീണ്ടും നമുക്ക് മറ്റൊരു മൂവിയുടെ റിവ്യൂമായിട്ട് കേൾക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ല വാഴ. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ് 7-1.
2: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദം. പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്നൊരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 4 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക്കാസിഡ് കൂടിയാ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
5: സീറോ ഡെലിവറി.
6: സീറോ ഡെലിവറി,
5: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
6: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
6: ഫോൺ 7012586661.
5: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
6: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

0: ரேடியோ கஃபே. This is Radio Cafe. Radio Cafe.
1: ഹലോ ഹലോ ഹലോ, ഹായ് ഹായ്, നമസ്കാരം. ഓടിവായോ, എല്ലാവരും ദാ നമ്മുടെ റേഡിയോ കഫേയിലേക്ക് പെട്ടെന്ന് എത്തിക്കോളൂ കേട്ടോ. ഇവിടെ ഞാൻ റെഡിയാണ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുമൊക്കെ ആയിട്ട്. അപ്പൊ റേഡിയോ കഫേയിൽ നമുക്ക് അടിച്ചു പൊളിച്ചു അങ്ങോട്ട് മുന്നോട്ട് പോകാം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ അമൃത കാർത്തിക. രസകരമായിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പോകാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ നിന്നുള്ള അവരുടെ കഴിവുകളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് അല്ലെ, ടാലന്റ് ഓഫ് ദി ഡേ എന്ന സെഗ്മെന്റും ഒക്കെ നിങ്ങളിങ്ങനെ കാത്തുകാത്തിരിക്കുകയാണ്. അപ്പോൾ ജോലികളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങി കാണുമല്ലോ അല്ലേ, കാരണം സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വന്നു. ഇനിയിപ്പം അവരെയൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി ഒന്ന് ഇരുത്തിയിട്ട് വേണം അല്ലേ നമ്മുടെ റേഡിയോ കഫേയിൽ പങ്കെടുക്കാനായിട്ട് വരാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം കുറച്ച് നേരത്തേക്ക് നമ്മുടെ റേഡിയോ കഫേക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിരിക്കുക. അങ്ങനെ സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 5 മിനിറ്റും 39 സെക്കൻഡും ആയിട്ടുണ്ട്. സിനിമാസ്കോപ്പ്, ഹൈ ഡാൻസിങ്, ടാലന്റ് ഓഫ് ദി ഡേ, ഇങ്ങനെ 3 സെഗ്മെന്റ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാം 9495730333 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പർ വഴി. 9495730333. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ലേ. ഇനി ഹാപ്പി അല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളോ ടെൻഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു റേഡിയോ കഫേ കഴിയുമ്പോഴേക്കും മാറിയിരിക്കണം. കാരണം നമ്മളൊക്കെ ഒന്ന് കൂൾ ആവാനായിട്ട് നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഗെയിം ഷോയൊക്കെ നമ്മളിവിടെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ ഒന്ന് അല്ലേ നമുക്കൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ യൂസ് ചെയ്യുക, എല്ലാവരും ഓടിവ. നമുക്ക് മെസ്സേജൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജയൻ ക്രിയേറ്റൻ, നമസ്കാരം ദീപ എന്ന് പറഞ്ഞ ദീപയല്ല, അമൃതയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭ 4 മണി സായാഹ്നം നേർന്നുകൊണ്ട് നല്ല ചൂടുള്ള സുലൈമാനിയും കുടിച്ച് റേഡിയോ കഫിയോടൊപ്പം ഈ ഫോർട്ട് കൊച്ചിക്കാരനും യൂണിഫോമും ധരിച്ച് ആദ്യം ബെഞ്ചിൽ തന്നെ എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. ഓക്കേ, അപ്പോൾ ജയൻ ക്രിയേറ്റനെ ഈ ഒരു റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് അമ്രോസ്, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞ് ജ്യോതിലക്ഷ്മി വെൺപാല. ജ്യോതിലക്ഷ്മി ചേച്ചി, ഇത് എവിടെയാണ്? കുറച്ച് നാൾ കാണില്ല, തിരക്കാണോ? മനസ്സിലാകും. അപ്പൊ ജ്യോതിലക്ഷ്മി ചേച്ചിയും സ്വാഗതം ചെയ്യുന്നു. സൽമ ചേച്ചി എത്തിയിരിക്കുന്നു. ഗുഡ് ഈവനിങ് മാക്ഫാസ്റ്റ്. ഹായ് അമൃതക്കുട്ടി, സൽമ ജമാലുദ്ദീൻ ഇടേക്കുന്നം. ഓക്കേ സൽമ ചേച്ചി, നമസ്കാരം. അതുപോലെ റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൽ സി ചേച്ചി, ഗുഡ് ഈവനിങ് ഡിയർ അമ്രു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ ഗുഡ് ഈവനിങ് എൽ സി ചേച്ചി. അടുത്തത് ആശ ചേച്ചി. ആശ ചേച്ചിയേ, ഓക്കെ. അപ്പോൾ ഗുഡ് ഈവനിങ് അമൃത എന്ന് പറഞ്ഞുകൊണ്ട് ആണ്ടേ, ഇത് കണ്ടോ, നമ്മൾ കുറച്ച് കുഴലപ്പവും അതുപോലെ ചക്കിയുപ്പേരിയും മുറുക്കും ഒക്കെ ആയിട്ട് എനിക്കിത് കപ്പ് കേക്കാന്ന് തോന്നുന്നു കൂടെ ഇതൊക്കെ ഇട്ട്. ദൈവമേ, 4 മണിയായപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചായയോ കട്ടൻ ചായയോ ഒക്കെ വേണ്ടേ? ആശ ചേച്ചി കൊതിപ്പിക്കുകയാണല്ലേ. അപ്പോൾ ആശ ചേച്ചി സ്വാഗതം ചെയ്യുന്നു. രാജപ്പൻ ചേട്ടൻ, ഓ രാജപ്പൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഓക്കെ രാജപ്പൻ ചേട്ടാ, ഹായ് അപർണ, ഞാനും റേഡിയോ കഫേയിലുണ്ട്. റാണി വർഗീസ് ആൻഡ് നല്ലു ചേരനല്ലൂർ. ഒരാൾ പറയുന്നു ദീപയാന്ന്, ഒരാൾ പറയുന്നു അപർണയാന്ന്. ഇത് രണ്ടുപേരുമല്ല, ഞാൻ അമൃതയാണ്. റാണി ചേച്ചി അമൃത. ഓക്കെ, അങ്ങനെ റാണി ചേച്ചി സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. യെസ്, അപ്പം ഇനി ഒരുപാട് ഒരുപാട് വരാൻ ആൾക്കാരുണ്ട്. എനിക്കറിയാം, നമ്മളൊന്ന് തുടങ്ങി വെക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം വീഴുമ്പോഴേക്കും ഇവിടെ ആളുകൾ എത്തും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു പാട്ട് ഇപ്പോൾ കേൾക്കാം. ആ പാട്ടിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ടീംസിനെയൊക്കെ ഇങ്ങോട്ട് വരുത്താം, ആവാഹിക്കാം. ഓക്കെ, ഇതാ വരുന്ന ഒരു സോങ്. ഈ ഒരു സോങ് കഴിയുമ്പോൾ ഫസ്റ്റ് സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്, സിനിമാസ്കോപ്പ്. അപ്പൊ എല്ലാവരും അതിനുകൂടി തയ്യാറായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ക്യൂട്ടായി.

കനം കുറഞ്ഞ പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.

യെസ്, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ മലയാള സിനിമയില് മോഹൻലാൽ ആണ് ആ ഒരു സിനിമയിലെ നായകൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു നായിക ആരായിരിക്കും? ശോഭന എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അങ്ങനെ അല്ലേ? ഉർവശി അതുപോലെ ഒരുപാട് നായികമാരുണ്ട്. എന്നാലും ശോഭന മോഹൻലാൽ കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ശോഭന അതുപോലെ മോഹൻലാൽ. അപ്പോൾ അവരഭിനയിച്ച ചില കഥാപാത്രങ്ങളുടെ പേര്, ഒരു സിനിമയിൽ അവർ കൊണ്ടുവന്ന അല്ലെങ്കിൽ അഭിനയിച്ച ആ ഒരു കഥാപാത്രങ്ങളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഏത് ചിത്രമാണെന്നുള്ളത് ആലോചിച്ച് പറയുക. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാലേട്ടിൻ്റെയും അതുപോലെ ശോഭന, അപ്പൊ ഇവർ രണ്ടുപേരുടെയും അവരുടെ ഒരു സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് പറയാൻ പോവുകയാണ്. ആ കഥാപാത്രങ്ങൾ ആയി വന്ന ചിത്രം ഏത് എന്നുള്ള സിമ്പിൾ ഒരു ചോദ്യമാണ് നിങ്ങളിലേക്ക് ഇതാ എത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ അഷ്റഫിയേട്ടൻ ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ. സന്തോഷം അഷ്റഫിയേട്ടാ. പേര് പിന്നെയും തെറ്റിയോ, സോറി അമൃത എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സാരല്ല സാരല്ല, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഷീജി ചേച്ചി ഇട്ടിരിക്കുന്നു ഹായ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഷീജി ജി ഹായ്. അപ്പോൾ എന്താ മറ്റേ മറ്റുള്ളവർ പാട്ടിട്ടാലേ വരത്തുള്ളൂ, ആദ്യം വന്നവർക്ക് സീറ്റ് ബാക്കിലാണോ, അതെങ്ങനെ ശരിയാകും? ഈ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എനിവേ ഞാൻ നേരത്തെ തന്നെ കഫേയിൽ എത്താറുണ്ട് കേട്ടോ. എനിക്ക് മുൻ സീറ്റ് വേണ്ട, ബാക്ക് സീറ്റ് മതി കേട്ടോ. എല്ലാം ഒരാൾ തന്നെയാണ് പറയുന്നത് എൽ സി ചേച്ചി. ഓക്കെ, അപ്പോൾ എൽ സി ചേച്ചി, നമുക്കിവിടെ മുന്നിൽ നിന്നോ പിറകിൽ നിന്നോ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും നമുക്ക് ഒരേപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആദ്യം അയക്കുന്നവരുടെ ശരിയാണ്, നമ്മൾ മെസ്സേജ് വായിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ബാക്കി എല്ലാം നമ്മൾ ബാലൻസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ആദ്യം അയക്കുന്നവർക്ക് ശരിയാണ്, കുറച്ച് താഴേക്ക് പോകും ഇങ്ങനെ വരും, അപ്പം അടുത്ത് അയക്കുന്നവരിങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വന്നു പോകും. പിന്നെ നമ്മൾ ഇത്രയും സംസാരിക്കുന്നതിനിടയിൽ വീണ്ടും ആ മെസ്സേജിലേക്ക് ഇങ്ങനെ പോകുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ അവിടെ വരും. അതുകൊണ്ടാണ് ഈ കാണുന്ന അങ്ങനെ വായിച്ച് വായിച്ച് വായിച്ച് പോകുന്നത്. അല്ലാതെ നമ്മൾ പുറകിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ന ആൾ മുന്നിൽ വരണം എന്നോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും ഒരേപോലെയാണ്. ഓക്കെ, അപ്പോൾ ഇതാ ക്വസ്റ്റ്യൻ വരുന്നു. ജ്യോതിലക്ഷ്മി ചേച്ചി പറഞ്ഞു ക്വസ്റ്റ്യൻ പറഞ്ഞോടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ചില കാര്യങ്ങൾ നമ്മൾ അപ്പോ ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ ശരിയാവൂല. ഓക്കെ, അപ്പൊ ഇതാ വരുന്നു. ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രമായി നമ്മുടെ മോഹൻലാൽ, അദ്ദേഹവും മീര എന്ന കഥാപാത്രമായി ശോഭന എത്തിയ ചിത്രം ഏതാണ്? ഉണ്ണികൃഷ്ണൻ, മീര, ഈ രണ്ട് കഥാപാത്രങ്ങളായി മോഹൻലാലും ശോഭനയും എത്തിയ ചിത്രം ഏതാണ്? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ പോന്നോട്ടെ. 9495730333. യാ, ലക്ഷ്മി പ്രിയ ചേച്ചി ഉത്തരം അയച്ചു. അടുത്തത് വസന്തകുമാരി ചേച്ചി ഉത്തരം അയച്ചിട്ടുണ്ട്. ഇനി ആര് അയച്ച ഉത്തരങ്ങൾ അങ്ങനെ തന്നെ കിടക്കട്ടെ. ആരും അത് ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പോവരുത് പ്ലീസ്. നമുക്ക് ഇവിടെ നോക്കുമ്പോഴേ അറിയാൻ പറ്റും ആരൊക്കെയാണ് ഏതൊക്കെ ഉത്തരമാണ് അയക്കുന്നത് എന്നുള്ളത്. എഡിറ്റ് ചെയ്താലും നമുക്ക് മനസ്സിലാവും. അപ്പൊ ശ്രദ്ധിച്ച് ഉത്തരങ്ങൾ പറയുക. ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രമായി മോഹൻലാലും മീര എന്ന കഥാപാത്രമായി ശോഭനയും എത്തിയ ചിത്രം ഏതാണ്? പെട്ടെന്ന് പോന്നോട്ടെ. ഗീത ചേച്ചി അയച്ചു, റാണി ചേച്ചി അയച്ചു, അടുത്തത് ഫെബിൻ അയച്ചിട്ടുണ്ട്, അടുത്തത് ആശ ചേച്ചി അയച്ചിട്ടുണ്ട്, ജയങ്കറിയേട്ടൻ അയച്ചിട്ടുണ്ട്, ആകാശ് അയച്ചിട്ടുണ്ട്, വസന്തകുമാരി ചേച്ചി, ലക്ഷ്മി പ്രിയ ചേച്ചി, ഇത്രയും പേരാണ് അയച്ചത്. അമ്പിളി ചേച്ചി ഒരു ഹായ് പറഞ്ഞതാ എത്തിയിട്ടുണ്ട്. അമ്പിളി ചേച്ചി ഹായ്. എൽസി ചേച്ചി അയച്ചിരിക്കുന്നു, ലിസി ചേച്ചി അയച്ചിരിക്കുന്നു, ഷീജ ചേച്ചി അയച്ചിരിക്കുന്നു. ഇനിയും ആരൊക്കെ? യെസ്, ഹായ് അമ്രു എന്നും പറഞ്ഞിട്ടുണ്ട്. ഹായ് ലിസി ചേച്ചി, വന്നതിൽ സന്തോഷം. ഷീബ കുമരകം, ഷീബ ചേച്ചി ഉത്തരം അയച്ചിരിക്കുന്നു. ജ്യോതിലക്ഷ്മി ചേച്ചി വെൺപാലയിൽ നിന്നും ഉത്തരം അയച്ചിരിക്കുന്നു. ഷീജ, ഷീബ, എൽസി, ഗീത, റാണി, ഇങ്ങനെ പോകുന്നു. രാജപ്പൻ ചേട്ടൻ എത്തിയിരിക്കുന്നു. രാജപ്പൻ ചേട്ടൻ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതുവരെ ഉത്തരങ്ങൾ വന്നിരിക്കുന്നത്. വേഗം വേഗം ഉത്തരങ്ങൾ അയച്ചാൽ വേഗം വേഗം അടുത്ത ചോദ്യം തരുന്നതായിരിക്കും. വേഗം വേഗം ഒരു പണി തീർത്താൽ അടുത്ത പണി വേഗം വേഗം നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന് പറയുന്നത് പോലെ.

ഇനി ആര്? ലേഖ ചേച്ചി. ലേഖ ചേച്ചി ഉത്തരം അയച്ചിട്ടുണ്ട്. ലേഖാഭിജു. ശരി, ഇത്രയൊക്കെ മതിയല്ലേ സമയം? കാരണം ഒരുപാട് ടൈമായി നമുക്ക്. സാധാരണ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇത്രയും സമയം തരുന്നുള്ളൂ എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഉത്തരത്തിലേക്ക് പോവാണ്. അതിനു മുമ്പ് ഉത്തരങ്ങളൊക്കെ ഒന്ന് വായിക്കാം. യെസ്, ലിസി നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി അയച്ചിരിക്കുന്നു പവിത്രം എന്ന് പറഞ്ഞ് ഉത്തരം അയച്ചിരിക്കുന്നു. വസന്തകുമാരി ചേച്ചി അയച്ചിരിക്കുന്നു പക്ഷേ എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. ആകാശ് പവിത്രം അയച്ചിരിക്കുന്നു. ജയങ്കരേട്ടൻ കിഴക്കുണരും പക്ഷി എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. ആശ ചേച്ചി പവിത്രം അയച്ചിരിക്കുന്നു. ഫെബിൻ പവിത്രം അയച്ചിരിക്കുന്നു. റാണി ചേച്ചി പവിത്രം. ഗീത ചേച്ചി പവിത്രമാണ് അയച്ചിരിക്കുന്നത്. എൽസി ചേച്ചി നിർണയം അയച്ചിരിക്കുന്നു. ഷീജ ചേച്ചി പവിത്രം അയച്ചിരിക്കുന്നു. ജ്യോതിലക്ഷ്മി ചേച്ചി പവിത്രം അയച്ചിരിക്കുന്നു. ഷീബ ചേച്ചി പവിത്രം. ലേഖ ചേച്ചി പവിത്രം. രാജപ്പൻ ചേട്ടൻ പവിത്രം. ലിസി ചേച്ചി അയച്ചിരിക്കുന്നത് പവിത്രം. അപ്പോ അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം പവിത്രം അയച്ചിരിക്കുന്നു. ഇത്രയുമാണ് ഉത്തരങ്ങൾ നമുക്ക് വന്നിരിക്കുന്നത്. യെസ്, അപ്പോ ഉത്തരം ഏതായിരിക്കും? നിർണയം എന്ന ചിത്രത്തില് നമുക്ക് ശോഭനയല്ല കേട്ടോ നായിക. എൽ സി ചേച്ചി തെറ്റിപ്പോയി. ഇത്രയും ഉത്തരങ്ങൾ വന്നിട്ടില്ലേ, പവിത്രം എന്നുള്ളതാണല്ലോ ഭൂരിപക്ഷം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് യെസ്, പവിത്രം. പവിത്രമാണ് കേട്ടോ. അപ്പോ ഇനി തെറ്റിക്കരുത്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രമായി ലാലേട്ടൻ, അദ്ദേഹത്തെ ചേട്ടച്ചൻ എന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ മീര എന്ന കഥാപാത്രമായി ശോഭന. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമകളിൽ ഒന്നായ പവിത്രം എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മോഹൻലാൽ, ശോഭന അഭിനയിച്ച. ഓക്കെ, അപ്പോൾ പവിത്രം എന്ന അയച്ചവർ ആണ് റൈറ്റ് ആൻസർ. നല്ലൊരു കയ്യടി തരികയാണ് എല്ലാവർക്കും. ദാ വരുന്നു. ഓക്കെ, അപ്പോ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി, മാർക്കുകൾ കിട്ടി എന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. യെസ്, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചു കേട്ടോണേ. ബാലചന്ദ്രൻ മേനോൻ ആയിട്ട് മോഹൻലാലും അതുപോലെ തന്നെ ശോഭന എത്തിയ കഥാപാത്രത്തിന്റെ പേര് നന്ദിനി മേനോൻ. ഇങ്ങനെ ഈ ചിത്രം ഏതാണ്? ബാലചന്ദ്രമേനോനായി മോഹൻലാലും നന്ദിനി മേനോനായിട്ട് ശോഭനയും എത്തിയ ചിത്രം ഏതാണ്? നന്ദിനിക്കുട്ടി എന്ന് വിളിക്കാറുണ്ട് സ്നേഹത്തോടെ. ബാലചന്ദ്രൻ മേനോൻ എന്നുള്ള ലാലേട്ടനെ ബാലൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ക്ലൂ ഒക്കെ ഇനി ഒരുപാട് തന്നാല് നമ്മൾക്ക് പിന്നെ ചിത്രം ഞാനങ്ങ് പറയുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ബാലചന്ദ്രമേനോൻ, അതായത് മോഹൻലാൽ വന്ന കഥാപാത്രത്തിന്റെ പേരാണ് ബാലചന്ദ്രൻ മേനോൻ. ശോഭന അതിൽ ചെയ്ത കഥാപാത്രത്തിന്റെ പേര് നന്ദിനി മേനോൻ. ഓക്കെ, ജ്യോതിലക്ഷ്മി ചേച്ചി, ലക്ഷ്മി പ്രിയ ചേച്ചി, ഷീജ ചേച്ചി അയച്ചിരിക്കുന്നു ഉത്തരം. ഫെബിൻ അയച്ചിരിക്കുന്നു ഉത്തരം. ആശ ചേച്ചി അയച്ചിരിക്കുന്നു ഉത്തരം. വസന്തകുമാരി ചേച്ചി അയച്ചിരിക്കുന്നു ഉത്തരം. എല്ലാം നമുക്ക് ഏറെ പ്രിയപ്പെട്ട ചിത്രങ്ങളാണ് കേട്ടോ എല്ലാം. ഒരു വിക്രമൻ കോൺട്രാക്ടറൊക്കെ ആ ചിത്രത്തിൽ വരുന്നുണ്ട്. അത് ആരാണ് ആ കഥാപാത്രം ചെയ്യുന്നത് എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വിക്രമൻ കോൺട്രാക്ടറൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നോക്കട്ടെ ഇനി ആരൊക്കെ അയച്ചു. ലിസി ചേച്ചി അയച്ചിട്ടുണ്ട്. ലേഖ ചേച്ചി അയച്ചിട്ടുണ്ട്. ഷീബ ചേച്ചി കുമരകത്ത് നിന്ന് ഉത്തരം അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് പോന്നോട്ടെ ഉത്തരം. 4 മണി കഴിഞ്ഞ് 24 മിനിറ്റും 22 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. മിനി ചേച്ചി, അതാ ചുമത്രയിൽ നിന്ന് മിനി ചേച്ചി എത്തിയിരിക്കുന്നു. സൽമ ചേച്ചി അയച്ചിരിക്കുന്നു ഉത്തരം. അപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്നത് സൽമ ചേച്ചി, മിനി ചേച്ചി, ഷീബ ചേച്ചി, റാണി ചേച്ചി, ലേഖ ചേച്ചി, ലിസി ചേച്ചി, ഫെബിൻ, ആശ ചേച്ചി, വസന്തകുമാരി ചേച്ചി, ജ്യോതിലക്ഷ്മി ചേച്ചി, ഷീജ ചേച്ചി, ലക്ഷ്മി പ്രിയ ചേച്ചി. ഇത്രയുമാണ് ഉത്തരങ്ങൾ വന്നിരിക്കുന്നത്. ആരും തന്നെ എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പോവരുത് എന്ന് വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ
നിങ്ങൾക്കുള്ള സമയം ദാ ഏകദേശം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവരും ഉത്തരങ്ങൾ അയച്ചു തന്നിരിക്കുന്നു എന്ന്. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അയച്ചിരിക്കുന്നത് ലക്ഷ്മി പ്രിയ ചേച്ചി പക്ഷേ എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. ഷീജി ചേച്ചി പക്ഷേ അയച്ചിരിക്കുന്നു. ജ്യോതിലക്ഷ്മി ചേച്ചി പക്ഷേ എന്ന് അയച്ചിരിക്കുന്നു. ആശ ചേച്ചി പക്ഷേ എന്ന് പറഞ്ഞ് ഉത്തരം അയച്ചിരിക്കുന്നു. പക്ഷേ എന്ന് പറഞ്ഞു ഫെബിൻ അയച്ചിരിക്കുന്നു. ലക്ഷ്മി ലേഖ ചേച്ചിയും പക്ഷേ എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. ഷീബ ചേച്ചിയും പക്ഷേ. മിനി ചേച്ചി പക്ഷേ. സൽമ ചേച്ചി പക്ഷേ. റാണി ചേച്ചി പക്ഷേ. ലിസി ചേച്ചി കേൾക്കാത്ത ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം അയച്ചിരിക്കുന്നു. ടി പി ബാലഗോപാലൻ എം എ എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചിരിക്കുന്നു. നമ്മുടെ വസന്തകുമാരി ചേച്ചി അയ്യോ പപ്പുള്ള ഫിലിം ഓർക്കുന്നില്ല പേര് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അയച്ചിരിക്കുന്നു. പക്ഷെ വസന്തകുമാരി ചേച്ചി ആദ്യം പവിത്രത്തിന് പകരം പക്ഷയായിരുന്നു വിട്ടത് അല്ലേ. ഇത് ടി പി ബാലഗോപാലൻ എം എ എന്നായി പോയി. അമ്പിളി ചേച്ചി പക്ഷേ. ഗീത ചേച്ചി പക്ഷേ എന്ന് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ടി പി ബാലഗോപാലൻ എം എ അല്ല കേട്ടോ. ഉത്തരം പക്ഷേ അതാണ്. പക്ഷേ എന്ന ഉത്തരമാണ് റൈറ്റ് ആൻസർ. രാജപ്പൻ ചേട്ടനും പക്ഷേ എന്ന് പറഞ്ഞ് ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. യെസ് ഓക്കെ. അപ്പോ ദാ വരുന്നു ഒരു നല്ല കയ്യടി. സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ നമ്മൾ സമയം കളയാതെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും തകർക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഞാൻ ചോദിച്ച ചോദ്യങ്ങളുള്ള ആ ഒരു ചിത്രങ്ങളൊക്കെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അല്ലേ. ഒരിക്കലും നമ്മൾ മറക്കാത്ത നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചിത്രം ശ്രദ്ധിച്ച് ആലോചിച്ച് ചോദ്യം കേട്ടതിന് ശേഷം ഉത്തരം അയക്കാം. സണ്ണി ജോസഫ് എന്ന കഥാപാത്രമായി മോഹൻലാലും ആനി എന്ന കഥാപാത്രമായി ശോഭനയും എത്തിയ ചിത്രമേതാണ്? സണ്ണി ജോസഫ് എന്ന കഥാപാത്രമായി മോഹൻലാലും ആനി എന്ന കഥാപാത്രമായി ശോഭന എത്തിയ ചിത്രം ഏതാണ്? ലിസി ചേച്ചി, ലിസി ചേച്ചി ഗൂഗിളിന് മുട്ട കൊടുക്കൂ. ഞാൻ സിനിമ കാണാറില്ല. ഗൂഗിൾ തെറ്റു പറഞ്ഞു. ആഹാ, ചില സത്യങ്ങൾ വരുന്നത്. ഞാൻ ശരിയാണ്, ലിസി ചേച്ചി സിനിമ കാണില്ല. എങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട്. ദൈവത്തോട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല. ഇപ്പം ആലോചിക്കൂ, അറിയില്ലെങ്കിൽ അറിയില്ല. നമുക്ക് ഇതൊരു രസമാണല്ലോ. ഇതൊരു വലിയ എന്താ പറയുക, വലിയ മത്സരങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ ഒരിക്കലും ഗൂഗിളൊന്നും നോക്കാതെ മനസ്സിൽ ഒരു അറിയാമല്ലോ, അത് അറിയുന്ന ഒരു ഉത്തരം അങ്ങിടുക. തെറ്റിയാ തെറ്റി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്. സണ്ണി ജോസഫ് എന്ന കഥാപാത്രമായി മോഹൻലാലും ആനി എന്ന കഥാപാത്രമായി ശോഭനയും എത്തിയ ചിത്രം ഏതാണ്? ഓക്കെ, ലക്ഷ്മി പ്രിയ ചേച്ചി, സൽമ ചേച്ചി, ലീന ചേച്ചി, ലേഖ ചേച്ചി, ആശ ചേച്ചി ഓർക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വസന്തകുമാരി ചേച്ചി ഇട്ടിരിക്കുന്നു. ജ്യോതിലക്ഷ്മി ചേച്ചി ഇട്ടിരിക്കുന്നു. ഓക്കെ, ഉത്തരം അയച്ചിരിക്കുന്നു. ലിസി ചേച്ചി അയച്ചിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ അയച്ചിട്ടുണ്ട്. ഫെബിനും അയച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആരെങ്കിലും ഉണ്ടോ? ദേ നമുക്ക് രണ്ട് ആകാശം അയച്ചിട്ടുണ്ട്. രണ്ട് മിനിറ്റും കൂടെ ഉള്ളൂ 4:30 ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞോളൂ. കൃത്യം 4:30 തന്നെ നമ്മൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു പാട്ടിലേക്ക് പോകുന്നതായിരിക്കും. ആ പാട്ടിന് ശേഷം ഹൈഡ് ആൻഡ് സീക്ക് എന്ന സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം അയച്ചുള്ളൂ. റാണി ചേച്ചി അയച്ചിരിക്കുന്നു. ലിസി ചേച്ചി, നദീർത്ത, ഇതാരാണ്? ആ വസന്തകുമാരി ചേച്ചി. ലിസി ചേച്ചി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഇനി അതാണോ? അഷ്റഫ്, അഷ്റഫ് ഏട്ടൻ അയച്ചിരിക്കുന്നു. സണ്ണി ജോസഫ് എന്ന കഥാപാത്രമായി ലാലേട്ടനും ആനി എന്ന കഥാപാത്രമായിട്ട് ശോഭന എത്തിയ കഥ, ആ ഒരു ചിത്രം ഏതാണ്? മലയാള ചലച്ചിത്രം ഏതാണ്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഓക്കെ, ഉത്തരങ്ങളൊക്കെ നമുക്കിവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഉത്തരത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു, ആരും എഡിറ്റ് ചെയ്യാനോ അതുപോലെ അത് ഡിലീറ്റ് ചെയ്യാനോ ശ്രമിക്കരുത്. ഓക്കെ, ലക്ഷ്മി പ്രിയ ചേച്ചി അയച്ചിരിക്കുന്നു ഉള്ളടക്കം എന്ന് ഉത്തരം അയച്ചിരിക്കുന്നു. സൽമ ചേച്ചി ഉള്ളടക്കം, ലീന ചേച്ചി ഉള്ളടക്കം, ലേഖ ചേച്ചി ഉള്ളടക്കം എന്ന് അയച്ചിരിക്കുന്നു. ആശ ചേച്ചിയും ഉള്ളടക്കം, ജ്യോതിലക്ഷ്മി ചേച്ചി ഉള്ളടക്കം, ഫെബിൻ ഉള്ളടക്കം, രാജപ്പൻ ചേട്ടൻ ഉള്ളടക്കം, ആകാശ് ഉള്ളടക്കം, ഗീത ചേച്ചി ഉള്ളടക്കം, നദീറത്ത ഉള്ളടക്കം, അഷ്റഫേട്ടൻ, മിന്നാരം, ലിസി ചേച്ചി, മഴയത്തും മുൻപേ എന്ന് പറഞ്ഞയച്ചിരിക്കുന്നു. ഷീബ ചേച്ചി മണിചിത്ര താഴെ എന്ന് പറഞ്ഞയച്ചിരിക്കുന്നു. ഷീബ കുമരകം, റാണി ചേച്ചി ഉള്ളടക്കം അയച്ചിരിക്കുന്നു. ഷീജ ദാസ്, ഷീജ ചേച്ചി മിന്നാരം എന്നയച്ചിരിക്കുന്നു.
മണിച്ചിത്ര താഴെ എന്ന് പറഞ്ഞുകൊണ്ട് വസന്തകുമാരി ചേച്ചി ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ പൊട്ടത്തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, മണിച്ചിത്ര താഴെ ഒരിക്കലും പറയരുത്. ശരിയാണ്, ഒരു കാര്യമുണ്ട്, സണ്ണി ജോസഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശരിയല്ല, ലാലേട്ടന്റെ കഥാപാത്രം സണ്ണി ജോസഫ് എന്ന് കേൾക്കുമ്പോൾ. പക്ഷെ ശോഭന ആനി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മള് ഗംഗെ എന്ന് മാത്രം ചിന്തിച്ചാ പോരെ, ഗംഗേ നീ ഇപ്പൊ എവിടെ പോകുന്നു, അത് മാത്രം ചിന്തിച്ചാ പോരെ, ഒരിക്കലും മണിച്ചിത്രത്താഴ് അങ്ങനെ ചിന്തിക്കരുത്. ജ്യോതിലക്ഷ്മി ചേച്ചി ചോദിച്ചിരിക്കുന്നു, സണ്ണി എന്ന് കേൾക്കുമ്പോൾ മണിച്ചിത്രത്താഴാണ് മനസ്സിൽ വരുന്നത്. സത്യമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഇവിടെ ശോഭനയുടെ പേര് ആനി എന്നാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് ചിന്തിക്കുകയേ ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമല്ലോ. ഉള്ളടക്കമാണ് റൈറ്റ് ആൻസർ, ഉള്ളടക്കം. അപ്പൊ സാരമില്ല, ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്കൊരു രസമല്ലേ, ഇങ്ങനെ അല്ലാതെ തെറ്റുന്നതോ അല്ലെങ്കിൽ ശരിയോ അതൊന്നും അല്ല, എന്നാലും ഒരു രസം. അപ്പോ എല്ലാവർക്കും ചേർത്ത് നല്ലൊരു കയ്യടി തരികയാണ്. രാജപ്പൻ ചേട്ടൻ ഇട്ടിരിക്കുന്നു, അലി എന്നുള്ളത് അലി എന്നായിപ്പോയി. ഗംഗ അലിക്ക് ആഭരണം വാങ്ങാൻ പോകുന്നു. അലിക്കോ? ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാൻ പോകുന്നു അല്ലേ രാജപ്പൻ ചേട്ടാ? ശരിയാണ്, ആ ഒരു സീൻ മാത്രം നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ റേഡിയോ കഫേയിലെ സിനിമാസ്കോപ്പ് എന്ന സെഗ്മെന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ഇനി അടുത്തത് വരാൻ പോകുന്നത് ഹൈഡ് ആൻഡ് സീക്ക് എന്ന സെഗ്മെന്റിലേക്കാണ്. അതിനു മുമ്പ് നിങ്ങൾക്കായിട്ട് നല്ലൊരു പാട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറെടുത്തിരുന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവർക്കും എന്റെ വകയും നല്ലൊരു കൈയടി.

0: வணக்கம் முந்திரி.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിന് ഇരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

സമയം ദാ 4 മണി കഴിഞ്ഞ് 36 മിനിറ്റും 20 സെക്കൻഡും ആകുമ്പോൾ ഹൈഡ് ആൻഡ് സീക്കിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആർജി അമൃത കാർത്തികയാണ്. റേഡിയോ കഫേയിലെ നമ്മുടെ രണ്ടാമത്തെ സെഗ്മെന്റ് ആയ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ, അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളൂ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല ഏതാണ്? നമുക്കറിയാം ഇടയ്ക്കൽ കേവ് കേട്ടിട്ടുണ്ടല്ലേ, പോയിട്ടുമുണ്ട്. ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല ഏതാണ്? ഞാൻ ഓപ്ഷൻസ് തരാം, അതിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്യുക. ചെമ്പ്രമല, അമ്പുകുത്തിമല, മണിമല, ഏഴിമല, ആ മലയുടെ പേരാണ് വേണ്ടത്. ഓക്കെ, ഇടയ്ക്കൽ കേവ് സ്ഥിതി ചെയ്യുന്ന മല, ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല എവിടെയാണ്? ചെമ്പ്രമല, അമ്പുകുത്തിമല, മണിമല, ഏഴിമല ഏതാണ്? ആകാശ്, നദിറത്ത, ജ്യോതിലക്ഷ്മി ചേച്ചി, വസന്തകുമാരി ചേച്ചി, രാജപ്പൻ ചേട്ടൻ, ഇത്രയുമാണ് നമുക്ക് ഉത്തരങ്ങൾ വന്നിരിക്കുന്നത്. വസന്തകുമാരി ചേച്ചി, ആകാശ്, ജ്യോതിലക്ഷ്മി ചേച്ചി, നദിറത്ത, ആശു ചേച്ചി, രാജപ്പൻ ചേട്ടൻ, റാണി ചേച്ചി. നമ്മുടെ ചോദ്യം ഇതായിരുന്നു. നമുക്ക് അധികം സമയം തരാനില്ല. നമ്മുടെ ഇടയ്ക്കൽ കേവ്, അതായത് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല, ആ പേരെന്താണ്? ഇടയ്ക്കൽ കേവ് സ്ഥിതി ചെയ്യുന്ന മല, ചെമ്പ്രമല, അമ്പുകുത്തിമല, മണിമല, ഏഴിമല. ഗീത ചേച്ചി അയച്ചിരിക്കുന്നു, ഫെബിൻ അയച്ചിരിക്കുന്നു, റാണി ചേച്ചി അയച്ചിരിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഉത്തരങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനി നമ്മള് ഉത്തരത്തിലേക്ക് പോവാണ് കേട്ടോ. നമുക്കൊന്ന് ലിസ്റ്റ് ചേച്ചി ചോദിച്ചിരിക്കുന്ന ചോദ്യം, ചേച്ചി ഇടയ്ക്കൽ കേവ്, അതായത് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല ഏതാണ്? ചെമ്പ്രമല, അമ്പുകുത്തിമല, മണിമല, ഏഴിമല. നാളെ മുതൽ ചോദ്യത്തിന് ഞാൻ പറയും 3 പ്രാവശ്യമേ ചോദിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയും. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം കേട്ടോ. വസന്തകുമാരി ചേച്ചി അയച്ചിരിക്കുന്നു അമ്പുകുത്തിമല, ആകാശ് അമ്പുകുത്തിമല, നദിറത്ത് അമ്പുകുത്തിമല, ആശ ചേച്ചി അമ്പുകുത്തിമല, രാജപ്പൻ ചേട്ടൻ അമ്പുകുത്തിമല, റാണി ചേച്ചിയും അതേ ഉത്തരം തന്നെയാണ്, ഫെബിനും അതേ ഉത്തരമാണ് അയച്ചിരിക്കുന്നത്, ഗീത ചേച്ചിയും അതേ ഉത്തരമാണ് അയച്ചിരിക്കുന്നത്, സൽമ ചേച്ചിയും അതേ ഉത്തരമാണ് അയച്ചിരിക്കുന്നത്, ഷീബ ചേച്ചി അയച്ചിരിക്കുന്ന അതേ ഉത്തരമാണ്, ജ്യോതിലക്ഷ്മി ചേച്ചി, മണിമല അയച്ചിട്ടുണ്ട്, അമ്പുകുത്തിമല അയച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം, മിനി ചേച്ചി അയച്ചിരിക്കുന്നു അമ്പുകുത്തിമല, അഷ്റഫിയൻ അയച്ചിരിക്കുന്നു അമ്പുകുത്തിമല, ലിസി ചേച്ചി അമ്പുകുത്തിമല, ഷംസുദ്ദീൻ ചേട്ടൻ അമ്പുകുത്തിമല, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞിരിക്കുന്നു ലേഖ ചേച്ചി അമ്പുകുത്തിമല, എൽസി ചേച്ചി, എൽസി ചേച്ചി ഏതാണ് അയച്ചിരിക്കുന്നത്? അമ്പുകുത്തിമല. ഓക്കെ, അമ്പിളി ചേച്ചി അമ്പുകുത്തിമല. ഓക്കെ, ജ്യോതിലക്ഷ്മി ചേച്ചി ചേച്ചി അയച്ചിരിക്കുന്നു അമ്പുകുത്തിമല. ഓക്കെ, ആദ്യം അയച്ചത് അതാണ് അമ്പുകുത്തി, അതേ നമ്മൾ എടുക്കുകയുള്ളൂ അമ്പുകുത്തിമലയും. സംശയങ്ങളൊന്നും നമ്മൾ വെക്കരുത്, ഒരു ഉത്തരം കോൺഫിഡൻസ് ആയിട്ട് അങ്ങോട്ട് അയക്കുക, അതാണ് വേണ്ടത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പിക്കൂ. ആദ്യം അയച്ച അമ്പുകുത്തിമല ആണ്. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ എന്നാണോ ഏതാണ് എന്നുള്ളത്. യെസ്, അപ്പൊ എല്ലാവരും ഒരു ശ്വാസത്തിൽ ഒറ്റ ഉത്തരമാണ് പറയുന്നത്, അമ്പുകുത്തിമല. പക്ഷേ ഞാൻ പറയുന്നു എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല എന്ന് പറയുന്നത് ചെമ്പ്രമലയല്ല, അമ്പുകുത്തിമല. ഓ, എല്ലാരും ഒന്ന് ടെൻഷൻ അടിച്ചില്ലേ, അതാണ്. ഓക്കെ, അപ്പൊ അമ്പുകുത്തിമലയിലാണ് കേട്ടോ ഇടയ്ക്കൽ കേവ് സ്ഥിതി ചെയ്യുന്നത്. എന്നൊരു നല്ല കൈഡി, എല്ലാവർക്കും തകർത്തു, സൂപ്പർ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. ലോട്ടറി ഇല്ലേ, നമ്മുടെ ലോട്ടറി, ഈ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മേഘാലയ, സിക്കിം, കേരളം, മണിപ്പൂർ. ആലോചിച്ച് ഉത്തരം പറയുക. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മേഘാലയ, സിക്കിം, കേരളം, മണിപ്പൂർ. ആഹാ, കൊള്ളാലോ, അമ്പിളി ചേച്ചിയാണ്. ഓക്കെ, ആകാശ്, നദിർത്ത, രണ്ടുത്തരങ്ങളാണ് എത്തിയിരിക്കുന്നത്. റാണി ചേച്ചി വന്നു ഉത്തരവുമായി. ഇനി ആര്? ലേഖ ചേച്ചി അയച്ചിരിക്കുന്നു, ലേഖ ചേച്ചി, എൽ സി ചേച്ചി, ഗീത ചേച്ചി, ഫെബിൻ,
ലിസി ചേച്ചി. ഇനി ആര്? പെട്ടെന്ന് വേണേ, ഇനി നമ്മുടെ സമയമില്ല. ഇനി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ വായിക്കും. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മേഘാലയ, സിക്കിം, കേരളം, മണിപ്പൂർ. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് റൈറ്റ് ആൻസർ അയയ്ക്കുക വേഗം. 9495730333 ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത് കേട്ടോ. 9495730333. എന്റെ പേര് പറഞ്ഞില്ല എന്ന്. ഓക്കെ, വരുന്നതേ ഉള്ളൂ. വസന്തകുമാരി ചേച്ചി, സൽമ ചേച്ചി, അമ്പിളി ചേച്ചി, ആശ ചേച്ചി, ജ്യോതിലക്ഷ്മി ചേച്ചി, ഷീബ ചേച്ചി, രാജപ്പൻ ചേട്ടൻ, ലിസി ചേച്ചി, നിങ്ങൾക്ക് അടുത്ത ലിസ്റ്റിലേക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ആകാശ് അയച്ചിരിക്കുന്നു കേരളം, നദറത്ത് അയച്ചിരിക്കുന്നു കേരളം, റാണി ചേച്ചിയും അതേ ഉത്തരം, ലേഖ ചേച്ചി മേഘാലയ എന്ന് പറഞ്ഞ് ഉത്തരം അയച്ചിരിക്കുന്നു, അതേ ഉത്തരം, ലേഖ ചേച്ചി മേഘാലയ എന്ന് പറഞ്ഞ് ഉത്തരം അയച്ചിരിക്കുന്നു, ഗീത ചേച്ചിയും കേരളം, എൽസി ചേച്ചിയും അതേ ഉത്തരം കേരളം, ഫെബിൻ അയച്ചിരിക്കുന്നു കേരളം, ലിസി ചേച്ചി അയച്ചിരിക്കുന്നു കേരളം, രാജപ്പൻ ചേട്ടൻ കേരളം, ഷീബ ചേച്ചി കേരളം, ജ്യോതിലക്ഷ്മി ചേച്ചി കേരളം, ആശ ചേച്ചി അയച്ചിരിക്കുന്നു കേരളം, വസന്തകുമാരി ചേച്ചി അയച്ചിരിക്കുന്നു കേരളം, സൽമ ചേച്ചി അയച്ചിരിക്കുന്നു കേരളം, മമ്പിളി ചേച്ചി, മിനി ചേച്ചി, ഷംസുദ്ദീൻ ചേട്ടൻ, ഷീജ ചേച്ചി കേരളം. അപ്പൊ നമുക്കൊരു മേഘാലയാണ് എത്തിയിരിക്കുന്നത്. അതാരായിരുന്നു മേഘാലയക്കാരി? എന്ത് എവിടെ എവിടെ എവിടെ? ആ, ലേഖ ബിജു, ലേഖ ചേച്ചി. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ, ലേഖ ചേച്ചി ശരിയാണോ തെറ്റാണോ, അതോ ഈ കേരളം പറഞ്ഞവരാണോ? റൈറ്റ് ആൻസർ, അതായത് നമ്മുടെ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് പറഞ്ഞിരിക്കണം, കേരളം, കേരളം, കേരളമാണ് ഇന്നത്തെ കേരളം, ഇന്നത്തെ കേരളം. ഓക്കെ, അപ്പോ കേരളം എന്ന ഉത്തരം അയച്ച, ഇനി മേഘാലയ കുഴപ്പമില്ല സാല, അങ്ങനെ ഇടയ്ക്കൊക്കെ തെറ്റു അല്ലേ. അപ്പൊ എല്ലാവർക്കും ചേർത്ത് നല്ലൊരു കൈയടി. എന്നാൽ ഈ മേഘാലയ എപ്പോ വന്നു? ഓക്കെ, അപ്പൊ നമുക്ക് ആ ഉത്തരങ്ങളും കിട്ടിയിരിക്കുന്നു, കേരളം എന്ന ഉത്തരം. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഏതാണെന്ന് അറിയാമോ? ശ്രദ്ധിച്ച് ചോദ്യങ്ങൾ കേൾക്കുക, അതിനുശേഷം ഉത്തരം അയക്കുക. സിമ്പിൾ ആയിട്ട്, ഇതിന് ഞാൻ അധികം സമയം തരില്ല കേട്ടോ. അതായത് ഞാൻ ചോദിക്കുന്നു, സെക്കൻഡ്സുകൾക്കുള്ളിൽ എനിക്ക് ഉത്തരം കിട്ടണം. ഓക്കെ, അതായത് അത്രത്തോളം സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങളോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്. നമുക്കറിയാം, പയ്യോളി എക്സ്പ്രസ്, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതിന് ഓപ്ഷൻസ് ഇല്ല, ഉത്തരങ്ങൾ വേഗം പോന്നോട്ടെ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആര്? സെക്കൻഡ്സുകൾ മാത്രം, സെക്കൻഡ്സുകൾ മാത്രം, ഉത്തരങ്ങൾ വേഗം പോന്നോട്ടെ. കറക്റ്റ് ഒരു മിനിറ്റ് ഞാൻ തരാം, കറക്റ്റ് ഒരു മിനിറ്റ് പോട്ടെ, സെക്കൻഡ്സ് വിട്ടേര്, ഒരു മിനിറ്റ് ഞാൻ തരാം, ഉത്തരങ്ങൾ അയച്ചോളൂ. ഒരു മിനിറ്റ് അല്ല കേട്ടോ, 30 സെക്കൻഡ്, 30 സെക്കൻഡ് മതി, ഒരു മിനിറ്റിന്റെ ആവശ്യമില്ല ഈ ചോദ്യത്തിന്. ഓക്കെ, 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആര്? ആരെയാണ് അങ്ങനെ വിളിക്കുന്നത്? ആഹാ, ഇത് 30 വേണ്ട, 20 വേണ്ട, 5 വേണ്ട അല്ലേ, തകർത്തു, നിങ്ങൾ തകർത്തു. ആ യെസ്, അതെ, ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ വന്നു. ഓ, എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റേഡിയോ കഫേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ എല്ലാവരും അറിവിന്റെ നിറകുടങ്ങളാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ആ നിറകുടം ഇങ്ങനെ

തുളുമ്പുകയാണ്, നിറഞ്ഞ് നിറഞ്ഞ് തുളുമ്പുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരത്തിലേക്ക് പോവാണ് കേട്ടോ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. ഉത്തരത്തിലേക്ക് പോകാം. നമുക്ക് ഉത്തരം അയച്ചിരിക്കുന്നത് യെസ് ഫെബിൻ, ഫെബിൻ അയച്ചിരിക്കുന്നു. പി ടി ഉഷ എന്ന് അയച്ചിരിക്കുന്നു. ഷീജ ചേച്ചി പി ടി ഉഷ, രാജപ്പൻ ചേട്ടൻ പി ടി ഉഷ, വസന്തകുമാരി ചേച്ചിയും അതേ ഉത്തരം, സൽമ ചേച്ചി അതേ ഉത്തരം, ലക്ഷ്മിപ്രിയ ചേച്ചിയും അതേ ഉത്തരം തന്നെ, പി ടി ഉഷ, നദിറത്ത, ആകാശ്, ലിസി ചേച്ചി, ജ്യോതിലക്ഷ്മി ചേച്ചി, മിനി ചേച്ചി, ഗീത ചേച്ചി, ലേഖ ചേച്ചി, റാണി ചേച്ചി, ഷീബ ചേച്ചി, പി ടി ഉഷ എന്ന ഉത്തരമാണ് അയച്ചിരിക്കുന്നത്. എൽ സി ചേച്ചി, ആശ ചേച്ചി, അമ്പിളി ചേച്ചി, പി ടി ഉഷ എന്നാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. ഓ അടിപൊളി, അപ്പൊ എല്ലാവരും ഉത്തരം പറഞ്ഞു, സൂപ്പർ. ഇതറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളില്ലേ. അപ്പോ തകർത്തു തിമിർത്തു നമ്മുടെ രാജപ്പൻ ചേട്ടന്റെ ഭാഷയിൽ പറഞ്ഞ. ഓക്കെ, അപ്പൊ ദാ എല്ലാവർക്കും കൂടി റേഡിയോ കഫേയിലെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിന്റെ വക നല്ലൊരു കൈയടി തരികയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 46 മിനിറ്റും 15 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് സമയം കൊടുക്കുമ്പോൾ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലർക്ക് നമ്മളിപ്പോൾ ഡയറക്റ്റ് റേഡിയോ വഴി കേൾക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ചോദ്യം കേൾക്കാം, പക്ഷെ ഓൺലൈൻ വഴി കേൾക്കുന്നവർക്ക് ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ടൈം കൊടുക്കുന്നതിൻ്റെ കാരണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം. ടാലന്റ് ഓഫ് ദ ഡേ ഇന്നറിയാം നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന്. പാട്ട് പാടാനും കവിതകൾ ചൊല്ലാനും അതുപോലെ എന്താണ് നിങ്ങൾക്ക് ശബ്ദം കൊണ്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അത് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പെർഫോം ചെയ്യാനുള്ള ഒരു വേദിയാണ്. അപ്പോൾ വരുന്നു ടാലന്റ് ഓഫ് ദ ഡേ.

0: താങ്ക് യു.
1: ഓക്കെ ലിസി ചേച്ചി, സോറി എൽസി ചേച്ചി, എനിക്ക് എൽസി ലിസി ഈ പേരുകൾ തമ്മിൽ ചിലപ്പോൾ തെറ്റാറുണ്ട്. അപ്പോൾ നമ്മുടെ എൽസി ചേച്ചിയുടെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പോൾ ആസ്വദിച്ചത്. ഇനി ആരാണ് നമുക്ക് വേണ്ടി ഇവിടെ പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. എൽസി ചേച്ചിക്ക് നല്ലൊരു കൈയടി തരുന്നു കേട്ടോ, നന്നായിട്ട് പാടി. ആ അതെ, എൽസി ചേച്ചിക്ക് ശേഷം വരുന്നു ലിസി ചേച്ചി. ലിസി ചേച്ചിയുടെ ഒരു പാട്ട് കേൾക്കാം കേട്ടോ.

0: கோடி ஆயிரம் பாத சரங்கள் கேளுங்கள்.
1: ഓക്കേ, അപ്പൊ ലിസ്യേശി, ലിസ്യേശിയും മനോഹരമായിട്ട് തന്നെ പാടി കേട്ടോ, നന്നായിട്ട് പാടി. ഇനി നമുക്ക് അടുത്തത് ഷംസുദ്ദീൻ ചേട്ടൻ, അതായത് കീബോർഡിൽ വായിച്ച ഒരു പാട്ട് കേൾക്കാം. ഓക്കേ.

0: ഷംസുദ്ദീൻ ചേട്ടാ, എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കീബോർഡ് അങ്ങനെ പഠിച്ചിട്ടില്ല എന്നുള്ളത്. പഠിക്കാതെ തന്നെ ഇത്രയും ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് കഴിവ് തന്നെ കേട്ടോ, രക്ഷയില്ല. അടിപൊളി, എന്താ രസം. പ്രത്യേകിച്ച് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ടല്ലേ. യെസ്, ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അമ്പിളി ചേച്ചി തന്നെ കേട്ടോ പാട്ട് അയച്ചിരിക്കുന്നത്.
1: അന്ന് മുതൽ ഒരു സ്നേഹ ചിത്രമാണ്.

0: ചേച്ചി, എങ്ങോട്ടാ ഈ ഓടുന്നേ? നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ അങ്ങ് സ്പീഡിൽ അങ്ങ് പോവാ, പെട്ടെന്ന് അങ്ങ് തീർക്കുക. പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ. കൊള്ളാം, അടിപൊളി അടിപൊളി. ഇനി നമുക്ക് അടുത്തത് ജ്യോതിലക്ഷ്മി ചേച്ചി അയച്ച ഒരു പാട്ട് നമുക്ക് കേൾക്കാം.
1: ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കൃഷ്ണരാധകളിലത്തെ രണ്ട് വരി കേൾക്കാം. മരിച്ചോരിയുന്ന നേരത്തു കോടിയിൽ നേരെ പോയി നീരെല്ലാം ഏൽക്കും മെയിൽ. കയ്യെ പിടിപ്പാനായി ആരേലും ചെല്ലുമ്പോൾ അയ്യോ എന്നിങ്ങനെ കൂട്ടും തിന്നം.
0: ഹലോ, ഈ ഗായകന്റെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യണേ ജ്യോതിലക്ഷ്മി ചേച്ചി. കൊള്ളാം കേട്ടോ, അടിപൊളി അടിപൊളി, സൂപ്പർ. ആ ഗായകന്റെ പേര് കൂടി ഒന്ന് പറയൂ, എന്തായാലും സൂപ്പർ ആയിട്ട് പാടി, ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി എൽസി ചേച്ചി, ജ്യോതിലക്ഷ്മി ചേച്ചി എന്താണ് അയച്ചിരിക്കുന്നത്? വോയിസ് ആണെങ്കിൽ നമുക്ക് പാടായിരിക്കും. ഓക്കെ ശരി, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയുമാണ് നമ്മുടെ ടാലന്റ് ഓഫ് ദി ഡേയിൽ കിട്ടിയിരിക്കുന്ന പാട്ടുകൾ. ഓക്കെ, അപ്പൊ എല്ലാവരും അതിമനോഹരമായിട്ട് തന്നെ പാട്ടുകളൊക്കെ ആലപിച്ചു, സൂപ്പറായിട്ട് പാടി. ദേവപ്രയാഗ് അല്ലേ, ദേവപ്രയാഗ് ആണെന്ന് ലിസി ചേച്ചി പറഞ്ഞിരിക്കുന്നു അല്ലേ. ശരി ശരി, ഓക്കെ, അപ്പൊ ദേവപ്രയാഗ്, സൂപ്പർ സൂപ്പർ, അടിപൊളി. അപ്പോ ഇനി നമുക്ക് ഇനി ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് എന്ന പരിപാടിയിലൂടെ വീണ്ടും ഒത്തുചേരാം. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് കൃത്യം 7 മണിക്ക് തന്നെ വിളിച്ചോളൂ. എന്തായാലും കിട്ടുന്നവർ, ഭാഗ്യമുള്ളവരെ നമുക്കിന്ന് കേൾക്കാം അല്ലേ. അപ്പം ഇത്രയും നേരം റേഡിയോ കഫേൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തികയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭസായാഹ്നം നേർന്നുകൊണ്ട് ടാറ്റ ബൈ ബൈ പറയുന്നു. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഏ, വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
5: കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സീറോ ഡെലിവറി.
4: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
4: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745-611-122. 9745-611-122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. ട്രെൻഡിംഗ് 1. ഹായ്, ഹലോ. റേഡിയോ മാക്ഫാസ്റ്റ് 9.4 ട്രെൻഡിംഗ് വൺസ് കൂടെ ഉള്ളത് ദീപ. ഇന്നത്തെ ട്രെൻഡിംഗ് വൺസിൽ നമ്മൾ കുറച്ച് നല്ല നല്ല പാട്ടുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ അനന്തൻകാട് എന്ന ഫിലിമിലെ പൊന്നിൻ കട്ടയാണെന്നാലും എന്ന സോങ്. ഈ സോങ് എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പഴയ സിനിമ കണ്ണപ്പനുണ്ണിയിൽ പി ഭാസ്കരൻ മാസ്റ്റർ വരികൾ എഴുതി, രാഘവൻ മാസ്റ്റർ സംഗീതം കൊടുത്ത്, പി ജയചന്ദ്രനും ഡോക്ടർ കെ ജെ യേശുദാസൻ ചേർന്ന് പാടിയ പാട്ടാണ്. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ. ഇതിപ്പോ ഒന്നും കൂടി ഒന്ന് പുതുക്കി ഈ ഒരു ഫിലിമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബി അജനീഷ് ലോക്നാഥ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ദീപഗ്ലൂ, മുരളി ഗോപി എന്നിവരാണ് ഈ ഒരു പാട്ട് ഇതിൽ പാടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത് ആര്യ, ഇന്ദ്രൻസ്, സുനിൽ, നിഖില, വിമൽ, മുരളി ഗോപി, രഞ്ജി പണിക്കർ, അഞ്ജലി പി നായർ എന്നിവർ. അപ്പൊ എന്തായാലും അനന്തൻകാട് എന്ന ഫിലിമിലെ പൊന്നിൻകട്ടയാണെന്നാലും ഈ പാട്ട് നമുക്ക് ഒന്നും കൂടി കേൾക്കാം. നമുക്ക് എന്തായാലും പഴയ പാട്ട് കേട്ടല്ലേ നമുക്ക് ശീലം. അപ്പൊ ഒരു പുതിയ രീതിയിൽ, അല്ലെങ്കിൽ അത് പുതുക്കി പണിതതിനു ശേഷം എങ്ങനെയാണ് ഈ പാട്ട് എന്ന് നമുക്ക് നോക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 9.4. നാട്ടുകാർക്ക് കൂട്ടായി.

ട്രെൻഡിങ് മനസ്സിലായി നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ അതിരടി മൂവിയിലെ ചിന്ന ചിരിയെ എന്ന സോങ് ഉണ്ട്. സുഹേൽ കോയയുടെ ലിറിക്സിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് വിഷ്ണു വിജയ്. വിഷ്ണു വിജയ് തന്നെയാണ് പാടിയിരിക്കുന്നതും. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, സറിൻ ഷിഹാബ്, റിയ ഷിബു എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഫിലിമാണ് അതിരടി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കേൾക്കാൻ പോകുന്നത് അതിരടി മൂവിയിലെ ചിന്ന ചിരിയെ എന്ന സോങ്.

ചിന്ന ചിന്ന ആസ്തേ എന്ന മൂവി പേര് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മധുബാലയാണല്ലേ. അപ്പൊ ഈ ഒരു ഫിലിമിലും മധുബാലയും അതുപോലെ തന്നെ ഇന്ദ്രൻസ്, അപർണ ബാലമുരളി, ജാഫർ സിദ്ദിഖ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ചിന്ന ചിന്ന ആസൈ മൂവിയുടെ പേരാണ്. ഇതിലെ കനവാനത് എന്ന സോങ് ഉണ്ട്. ഉമാദേവി ലിറിക്സ് ചെയ്ത്, ഗോവിന്ദ് വസന്ത മ്യൂസിക് കൊടുത്ത്, ചിന്മയി ശ്രീപദ പാടിയിട്ടുള്ള നല്ലൊരു പാട്ടാണ്. അപ്പൊ ട്രെൻഡിങ് വൺസിലൂടെ അടുത്തതായിട്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്. ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ് 7-1.
2: ട്രെൻഡിംഗ് വൺസ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ്. ട്രെൻഡിംഗ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന മൂവിയിലെ പട്ടാമ്പൂച്ചി എന്ന് തുടങ്ങുന്ന ഒരു സോങ് ഉണ്ട്. അരുൺ രാജ കാമരാജ് ലിറിക്സ് ചെയ്ത്, ജി വി പ്രകാശ് കുമാർ മ്യൂസിക് കൊടുത്ത്, സുബലാഷിനി പാടിയ പാട്ടാണ്. സൂര്യ, മമിത, ബൈജു, രാധിക, ശരത് കുമാർ, രവീണ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പട്ടാമ്പൂച്ചി എന്ന തമിഴ് സോങ് ആണ് ട്രെൻഡിംഗ് വൺസിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ട്രെൻഡിംഗ് വൺസ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. ഇനി വീണ്ടും നല്ല നല്ല പാട്ടുകളുമായിട്ട് നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് മിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഹിമാലയയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: നാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
0: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

മിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ഇങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇതോടൊപ്പം സ്ഥാനികരും ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. ഇനി 11 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന വൈശാഖോത്സവത്തിലാണ് ആളും മാരവും ഉയരുക.
1: ഫിഫ ലോക

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഓരോ ദേശത്തിനും ഒരു കഥയുണ്ട്. കാലം പറഞ്ഞുപോയ കഥ, മറന്നുപോയ വഴികളിലും പേരുകളിലും ഇപ്പോഴും ജീവിക്കുന്ന കഥ. ആ ചരിത്രത്തിന്റെ കഥ തേടി, തിരുവല്ലയുടെ പൈതൃകവും പൗരാണിക സ്മരണകളും തേടി, നാം ജീവിക്കുന്ന മണ്ണിന്റെ ഓർമ്മകൾ അറിയാൻ, നമ്മുടെ നാളെയെ കൂടുതൽ മനസ്സിലാക്കാൻ തിരുവല്ലയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്ര രൂപീകരണങ്ങളെ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന അക്കാദമിക സെമിനാർ തിരുവല്ലവാഴ്, ജൂൺ 27 ശനിയാഴ്ച ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആംഫി തിയേറ്ററിൽ വെച്ച് കാഴ്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ചരിത്ര സെമിനാർ നടത്തപ്പെടുന്നു. ചരിത്ര സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ദേശത്തിന്റെ കഥ തേടിയുള്ള ഈ യാത്രയിൽ നമുക്കൊരുമിക്കാം. തിരുവല്ലവാഴ്, 7-1.
1: റേഡിയോ മെക്ഫസ് 90.4. ടൈം ചെക്ക്.
2: 7 o'clock. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഹായ് നമസ്കാരം, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട എല്ലാവരെയും ദാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പോ എന്തൊക്കെയുണ്ട്? അങ്ങനെ വൈകുന്നേരത്തെ അംഗത്തിന് ശേഷം, റേഡിയോ കഫേ എന്ന അംഗത്തിന് ശേഷം നമ്മൾ വീണ്ടും സോങ്സ് ഓൺ ഡിമാൻഡിൽ ഒരുമിച്ചിരിക്കുകയാണ്. ഞാൻ വൈകുന്നേരം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണോ? ആണെങ്കിൽ ഒട്ടും തന്നെ താമസിക്കേണ്ട, വേഗം വിളിച്ചോളൂ. നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വിളിക്കണ നമ്പർ 0469273033. അവരത് നമ്പറൊക്കെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഞങ്ങൾ ഏതുറക്കത്തിലും പറയുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ നമുക്ക് അറിയാം, ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ റേഡിയോ മാക്ഫാസ്റ്റ് ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. അപ്പം അവർക്ക് ഒരു പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ പറയണമല്ലോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ നമ്പർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പറഞ്ഞതാ പോകുന്നില്ല. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5:30 നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട, എനിക്കും പ്രിയപ്പെട്ട, നിങ്ങൾക്കും പ്രിയപ്പെട്ട, മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ഗാനത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. നാടുടിക്കാറ്റ് എന്ന ചിത്രത്തിലെ വൈശാഖ സന്ധ്യ, ഒരു ഏകദേശം ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞ സമയമുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു പാട്ട് തന്നെ കേൾക്കാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട വിളിക്കാനായിട്ട്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: മലപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: ഓക്കേ, അപ്പൊ നമ്മൾ കേട്ട പാട്ട് നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ വൈശാഖ സന്ധ്യ എന്ന മനോഹരമായ ഗാനമായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ ദാ എത്തിയിരിക്കുകയാണ്. അത് ആരാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഹലോ, നമസ്കാരം.
1: ഞാൻ നടക്കാവ് സന്തോഷി.
0: നടക്കാവ് സന്തോഷ്. സന്തോഷിട്ടാ, പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എന്റെ സുഹൃത്തെ പാടിയ ഒരു പാട്ടാണ് വേണ്ടത്.
0: ഏതാണ്?
1: നമ്മള് റേഡിയോന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഓരോ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. നിലമ്പൂർ സാജി.
0: ആ,
1: നിലമ്പൂർ സാജി പാടിയ പാട്ട്.
0: ആ, ഹലോ, പറഞ്ഞോ പറഞ്ഞോ, പാട്ട് ഏതാണ്? പാട്ട് ഏതാന്ന് പറഞ്ഞോളൂ.
1: അഹദോന്റെ തിരുനാമം എന്ന പാട്ടില്ലേ?
0: അഹദോന്റെ തിരുനാമം മോൾ അങ്ങനെ അല്ലേ? ആ ഒരു വരി അങ്ങനെ പോവല്ലേ? എങ്ങനെയാണ്? അഹദോന്റെ
1: തിരുനാമം.
0: ആ, ഓക്കെ, ശരി, ശരി ശരി, എടുത്തിട്ടുണ്ട്, പാട്ട് എടുത്തിട്ടുണ്ട്. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഷീബ കുമരകം, മുഹമ്മദ് വടക്കേ വാവനൂരി, അൻസാർ കൊല്ലം.
0: ഓക്കെ ഓക്കെ.
1: പിന്നെ അമൃതക്കും നിലയത്തിൽ എല്ലാവർക്കും എല്ലാ ശ്രോതാക്കൾക്കും.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു. ആ, മുഹറം വരെയാണ്. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: ഓക്കെ. അപ്പൊ നമ്മുടെ നടക്കാവിൽ നിന്നും സന്തോഷിയേട്ടനാണ് വിളിച്ചത്. അഹുദോന്റെ തിരുനാമം എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കേൾക്കാം, ആസ്വദിക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ June 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, TK റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: ഓക്കെ, അപ്പൊ ദാ നമ്മള് അടുത്ത കളറിലേക്ക് പോവാണ്. സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത ഗാനം ചോദിക്കാനായിട്ട് ആരാണ് എത്തിയിരിക്കുന്നത് നോക്കാം. ഗുഡ് ഈവനിങ്.
7: ഗുഡ് ഈവനിങ്.
6: ഓക്കെ മുഹമ്മദ് ഏട്ടാ, പറയൂ, ഏത് ഗാനമാണ് വേണ്ടത്? നമ്മുടെ മമ്മൂക്ക
7: നിസ്സാരം, ദീപ കുമരകം, റാണി വർഗീസ്, നാരായണൻ നായരെ, ഗിരീഷ് ശർമല്ലൂര്, ഇനി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
6: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ശരി, അപ്പൊ നമ്മുടെ മുഹമ്മദ് ഏട്ടനാണ് കേട്ടോ വിളിച്ചത്. പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് ഇവിടെ റെഡിയാണ്. അതിനു മുമ്പ് നമുക്കൊരു മെസ്സേജ് ഇവിടെ എത്തിയിരിക്കുന്നത്, ആന്റണി ചേട്ടൻ അയച്ചിരിക്കുന്ന മെസ്സേജാണ്. ഗുഡ് ഈവനിങ് അമൃത, നല്ല നാടൻ മത്തിയും കുറച്ച് കപ്പയും വാങ്ങിച്ചു. ഇന്ന് രാത്രി കപ്പയും മത്തിക്കറിയും കൂട്ടി ഒരു പിടി പിടിക്കും. സോങ്സ് ഓൺ ഡിമാൻഡ് കേൾക്കുന്നതോടൊപ്പം ലൂസി കപ്പയും മത്തിയും തയ്യാറാക്കുന്ന തിരക്കിലാണ് ഞാൻ ജോലി തിരക്കിലും. തിരക്കിനിടയിലും ഒരു ശുഭരാത്രി നേരുകയാണ് സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. സ്വീകരിച്ചിരിക്കുന്നു ശുഭരാത്രിയൊക്കെ. പക്ഷെ നമ്മുടെ പരിപാടികളെല്ലാം കേട്ടതിന് ശേഷമേ ശുഭരാത്രി അല്ലെങ്കിൽ ഉറങ്ങാവൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മുഹമ്മദ് ഏട്ടൻ ചോദിച്ച പാട്ടിലേക്ക് പോവാണ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: മുഹമ്മദ് ഏട്ടൻ ചോദിച്ച കുട്ടേട്ടൻ എന്ന ചിത്രത്തിലെ ഒരു അട്ടിപൊളി ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി അടുത്ത കോളറിലേക്ക് പോകുന്നു. ഗുഡ് ഈവനിങ്, നമസ്കാരം, ആരാണത്? നേരത്തെ പറയണേ, തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇന്നാള് ചുമ്മാ പറഞ്ഞതാട്ടോ. കൊള്ളാം, താങ്കളുടെ ഒരു നല്ല മിമിക്രി കലാകാരൻ ഉണ്ടെന്നുള്ളത് ഞങ്ങളുടെ റേഡിയോ മൈക്ക് ഫസ്റ്റ് എന്തോ പഠിച്ചോണ്ടിരിക്കും. എത്രയും പെട്ടെന്ന് അതൊക്കെ പഠിച്ച് നമ്മുടെ റേഡിയോ കഫേലോട്ട് അങ്ങോട്ട് എറി കേട്ടോ. ഓക്കെ, അപ്പൊ അടിപൊളി. ഇനി പാട്ട് ഏതാണ് സാറിന് വേണ്ടത്?
1: പാട്ട് നമ്മുടെ കമലഹാസൻ അഭിനയിച്ച ഇന്ത്യൻ എന്ന മൂവി.
0: ഓക്കെ, അപ്പൊ പാട്ട് ഇവിടെ സെറ്റ് ആണ്. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: പാട്ട് ഡെഡിക്കേഷൻ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും, അമൃത കാർത്തികുട്ടിക്കും, പിന്നെ ദീപകുട്ടിക്കും, പിന്നെ അങ്ങനത്തെ നായി എനിക്ക് വലിയ ഇഷ്ടം.
0: മനീഷ കുരാളയോ?
1: മനീഷ കുരാള ഏറ്റവും സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു നടി
0: ആണോ? ഓ അടിപൊളി. ആ ഓക്കെ,
1: അപ്പൊ അവർക്ക് എല്ലാവർക്കും ഡെഡിക്കേഷൻ.
0: ഓക്കെ, മനീഷ കുരാളയ്ക്ക് ഉണ്ട്. ശരി, കൊടുത്തേക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഇന്ന് വിളിക്കും. വിളിക്കുമ്പോ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞേക്കാം ഇതുപോലെ അനുഷ്ട പറഞ്ഞോ. ഓക്കെ, അപ്പൊ പാട്ട് നമുക്ക് കേക്കാട്ടോ. ശരി, അപ്പോ നമ്മുടെ അനിൽ ചേട്ടനാണ് കേട്ടോ വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എന്ന മൂവിയിലെ മായാമച്ചിൻ. ഓ, നല്ലൊരു പാട്ടാ അല്ലേ? പാട്ടുകളെല്ലാം കിട്ടും. അപ്പോ നമുക്ക് ആ പാട്ട് കേൾക്കാം. പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ, ഹായ് അമൃതകുടി, സുഖമാണോ? എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേരുന്നു. ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം. അഷ്റഫേടെ സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു. ചേട്ടനും സുഖം എന്ന് വിശ്വസിക്കുന്നു. ശുഭരാത്രി നേരുന്നു. ഓക്കെ, അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: അങ്ങനെ ഇതാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അരമണിക്കൂർ, എന്ത് പെട്ടെന്നല്ലേ സമയം പോകുന്നത്. അപ്പൊ നമ്മുടെ കൂടെ അടുത്ത കോളറും എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ്, നമസ്കാരം.
2: ഈവനിങ്, നമസ്കാരം.
1: ആദ്യം ഒരു ചിരി അല്ലേ, അതാണ് നമ്മുടെ പോസിറ്റീവ് അല്ലേ മിനി ചേച്ചി. ആ അതെ, അതാണ്, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പൊ പറയൂ, ഏത് പാട്ടാണ് വേണ്ടേ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
2: നമ്മുടെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും, അമൃത കുട്ടിക്ക്, ദീപ കുട്ടിക്ക്, അമൃത കുട്ടിക്ക്, എല്ലാവർക്കും.
1: രണ്ട് അമൃതയ്ക്ക് കൂടും എനിക്ക്, അമൃതയ്ക്ക് രണ്ടു പ്രാവശ്യം ഡെഡിക്കേഷനോ? അത് അപർണയാണ് ഉദ്ദേശിച്ചത്.
2: ദീപ,
1: ആ അപർണ, ദീപ, അമൃത. ശരി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഓക്കെ. മിനി ചേച്ചിയാണ് ചുമത്രയിൽ നിന്ന് വിളിച്ചത്. ഈറ്റ എന്ന ചിത്രത്തിലെ മുറുക്കി ചുവന്നതോ എന്ന് തുടങ്ങുന്ന ഗാനമാണ് പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് ദാവൃത സോങ് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ക്യൂട്ടായി.

0: അങ്ങനെ മിനിച്ചേച്ചി ചോദിച്ചൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി അടുത്ത കോളർ എത്തിയിട്ടുണ്ട് കേട്ടോ, അത് ആരാണെന്ന് നോക്കാം. ഗുഡ് ഈവനിങ്.
1: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ആരാണ്?
0: ഏ, അത് ഞാനല്ലേ ചോദിക്കണ്ടേ? ഞാൻ ആർജെ അമൃത കാർത്തിക. ഇതാരാണ്?
1: ഞാൻ സജി അടുത്ത.
0: ആണല്ലേ, ഞാൻ എന്നൊരു പാട്ട് പറയട്ടെ. സജിച്ചേട്ടാ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ ചേട്ടാ, അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: ഇവനെന്റെ പ്രിയപുത്രനെ സിനിമയല്ലേ, രാജമല്ലി പൂ വിരിയും.
0: ഓക്കെ, രാജമല്ലി പൂ വിരിക്കും. എന്തോ
1: മംഗപ്പ സാറിന്റെ പാട്ടല്ലേ?
0: ഓക്കെ ഓക്കെ,
1: ബാലകൃഷ്ണ സാറിന്റെ പാട്ടല്ലേ?
0: ആ ശരി ശരി,
1: സുശീലാമ്മ
0: പാടിയ പാട്ടാണ്. ഓക്കെ, ഇപ്പൊ പാട്ട് കേക്കാം.
1: ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടെ കേക്കാം.
0: ശരി, ഡെഡിക്കേഷൻ എല്ലാവർക്കും അല്ലേ? ഓ ഓക്കെ, ദാ വരുന്നു പാട്ട്. ഓ തന്നെ, ശരി. നമ്മുടെ എടത്തുവായിൽ നിന്നും സജിച്ചേട്ടനാണ് കേട്ടോ വിളിച്ച് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഒരു തരം അല്ല, സോറി, യോ, സിനിമയുടെ പേര് രാജമല്ലി പൂ വിരിക്കും എന്ന് തുടങ്ങുന്ന സുശീലാമ്മ പാടിയ പാട്ടാണ് കേട്ടോ. അപ്പൊ ദാ വരുന്ന സോങ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: എന്താ പാട്ട്! പ്രണയനായകന് പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവാ?

0: ആ പാട്ട് മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: സപദാ സോങ്സ് ഓൺ ഡിമാൻഡാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജെ അമൃത കാർത്തിക. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഗുഡ് ഈവനിംഗ്, നമസ്കാരം.
2: ഗുഡ് ഈവനിംഗ്, നമസ്കാരം അമൃത.
1: ഹായ്, നമസ്കാരം.
2: ആനന്ദ്
1: ചേട്ടാ, പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
2: ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ പൂഞ്ചെത്തിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. ആ പാട്ട് കുറച്ചല്ലേ?
1: അതെ അതെ അതെ, കൊറേ ആയി ആ പാട്ട് കേട്ടിട്ട്. നമുക്കത് കേൾക്കാം അല്ലേ?
2: ആ, ഇന്ന് ആ പാട്ട് നമ്മുടെ തിലാനൂരേക്ക് ഒന്ന് വിട്ടേ.
1: എവിടാണ്? തിലാനൂരിലേക്ക്.
2: തിലാനൂരിലേക്ക്.
1: ആ ഓക്കെ, ഇതാണ്ട് ഞാൻ ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എത്തും.
2: ആകട്ടെ. അപ്പൊ ഈ പാട്ട് സ്പെഷ്യലായിട്ട് പിന്നെ നമ്മുടെ വി വി മുഹമ്മദ് കേക്കും അൻസാരി ചേട്ടനും ത്രിമൂർത്തിസിനും ഇപ്പൊ ചേച്ചിക്കും മറ്റെല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു.
1: ശരി ചേട്ടാ, ഓക്കെ. അപ്പൊ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ
2: ഓക്കെ, താങ്ക് യു.
1: ശരി ശരി. അപ്പതാ നമ്മുടെ ഇപ്പൊ വിളിച്ചത് ആനന്ദൻ ചേട്ടനാണ്, തിലാനൂരിൽ നിന്നും. ആനന്ദൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന പാട്ട് നമുക്കിപ്പോൾ കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: നമ്മൾ പറയില്ലേ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കിന് ഒരു ദിവസം അങ്ങ് പോകുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. കണ്ണടച്ച് തുറന്നപ്പോഴേക്കും എന്താ സമയം അങ്ങ് ഓടുകയാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 52 മിനിറ്റും 30 സെക്കൻഡും ആയിരിക്കുന്നു. അതായത് നമ്മളിനി പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ലക്കി കളറിലേക്കാണ് കേട്ടോ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിലെ. ഗുഡ് ഈവനിങ്, നമസ്കാരം, ആരാണ് ആ ഭാഗ്യവാൻ?
1: നമസ്കാരം, ഞാൻ രതീഷാണ്, മഞ്ഞപ്ര.
0: അപ്പോൾ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് ഭാഗ്യവാൻ രതീഷ് മഞ്ഞപ്ര അല്ലേ? രതീഷേട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് പറഞ്ഞതിനു മുമ്പ് ഞാനൊരു ഡെഡിക്കേഷൻ പറയാം. നമ്മുടെ റിൻസൻ ചാലകുടിക്കും, ദിവ്യ സന്തോഷ്, പിന്നെ ശിവ കുമരകം, സുബ്രഹ്മണ്യൻ തൃപ്രയർ, പിന്നെ ഇപ്പൊ വിളിച്ച നമ്മുടെ ആനന്ദചേട്ടൻ തിരുനല്ലൂര്, ജിത്തു കുമാർ നീലേശ്വരം, പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി. മഞ്ഞൾ കുങ്കുമം തൊട്ടെന്തിനും സന്ധ്യയിൽ പരിമിളം
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ട് അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പൊ നമ്മുടെ രതീഷ് മഞ്ഞപ്ര, രതീഷേണാണ് വിളിച്ചത്. മഞ്ഞൽ കുങ്കുമം എന്ന് തുടങ്ങുന്ന ഗാനമാണ്, പറഞ്ഞ പേരുകൾ കുറെ പറഞ്ഞിരുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ ഒരു പാട്ടോടുകൂടി. അതിനു മുമ്പ് കുറച്ച് മെസ്സേജ് കൂടി നമുക്ക് എത്തിയിട്ടുണ്ട്. അമ്പിളി ചേച്ചി, ഹായ് റേഡിയോ മൈക്ക് ഫാസ്റ്റ്, മോള് സേ ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ശുഭരാത്രി. വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് വിളിക്കുന്നില്ല. ഓക്കെ മോളെ, ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും തിരക്കുള്ള ഒരു ടൈമാണ് നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ് എന്നൊക്കെ പറയുന്നത്. എന്നാലും അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ലക്കി കോളർ എന്നൊക്കെ വെക്കുന്നത് പോലും. ഓക്കെ, അപ്പൊ അമ്പിളി ചേച്ചി ശുഭരാത്രി. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. സൂക്ഷിച്ചു വയ്ക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ കുറയുകയില്ല. സ്നേഹത്തോടെ നേരുന്നു ശുഭരാത്രി. ഹായ് അമൃത കാർത്തിക്കുട്ടി, ഗുഡ് ഈവനിങ്. അപ്പൂസ് കുട്ടി, ദീപൂസ് കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പിന്നെ ജലറാണിക്കും ഗുഡ് നൈറ്റ് ഒക്കെ നേർന്നിട്ടുണ്ട് നമ്മുടെ അനിൽ ചേട്ടൻ. അപ്പൊ അനിൽ ചേട്ടൻ ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ് അമ്രു എന്ന് പറഞ്ഞുകൊണ്ട് സിറാജ് ചേട്ടന്റെ മെസ്സേജ് ഉണ്ട്. സിറാജ് ചേട്ടാ, സിറാജ് ചേട്ടൻ നല്ലൊരു ശുഭരാത്രി ഞങ്ങൾ നേരുന്നു. ഗീത ചേച്ചി അയച്ചിട്ടുണ്ട്. അമൃതമോളെ ഗുഡ് ഈവനിങ്. എല്ലാ സൂപ്പർ സോങ് മുറുക്കി ചുമന്നതോ മാരൻ മുത്തി ചുവപ്പിച്ചതോ സൂപ്പർ മിനി മിനി റജിയെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. മോൾക്കും എന്റെ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. അങ്ങനെ ചുമത്രക്കാർ തമ്മിൽ കണ്ടുമുട്ടി സുഹൃത്തുക്കളെ. ഗീത ചേച്ചിയാണ് മെസ്സേജ് ചെയ്തത് കേട്ടോ. അപ്പോ ഗീത ചേച്ചി പറഞ്ഞ നമ്മുടെ മിനി ചേച്ചിയെ കണ്ടുമുട്ടിയെന്ന്. ഓക്കെ, സന്തോഷം. അപ്പൊ ഗീത ചേച്ചിക്ക് ശുഭരാത്രി. അമൃത, ഈ പാട്ട് ഒരാൾക്ക് കൂടി സമർപ്പിക്കാനുണ്ടായിരുന്നു, വിട്ടുപോയി. നമ്മുടെ ബഷീർക്കും ഈ പാട്ട് സമർപ്പിക്കുന്നു. ആനന്ദചേട്ടൻ, ആനന്ദചേട്ടൻ ഒരു പാട്ട് ചോദിച്ചിരുന്നല്ലോ. അപ്പൊ ആ പാട്ട് നമ്മുടെ ബഷീർക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്തത് അമൃതകുട്ടി കുമരകം ടീമിന്റെ ഒരു സന്ധ്യ. വന്ദനം വന്ദനം വന്ദനം. പ്രോഗ്രാം കേട്ടുകൊണ്ട് കൂടെയുണ്ട് മുഹമ്മദ് ഇക്കായ്ക്കും, അൻസാറിനും, ഗംഗാധരൻ പയ്യന്നൂർ, സന്തോഷ് നടക്കാവിനും, ആനന്ദിനും, ടി അഷ്റഫിനും, സൗഹൃദവാണി കൂട്ടുകാർക്കും, കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭരാത്രി. ഷീബ കുമരകം, പിന്നെ രതീഷിനൊരു ഗുഡ് നൈറ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷീബ ചേച്ചിയാണ്, ഷീബ ചേച്ചി, ഷീബ ചേച്ചിക്കും ശുഭരാത്രി. ലിസി ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. പിണക്കങ്ങൾ വാക്കുകളിൽ ഉണ്ടായാലും ഹൃദയത്തിൽ ഉണ്ടാവരുത്, എന്നും സ്നേഹത്തോടെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്രു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലിസ് ചേച്ചി. ലിസ് ചേച്ചി, ലിസ് ചേച്ചിക്കും ശുഭരാത്രി നേരുകയാണ്. അങ്ങനെ അങ്ങനെ അങ്ങനെ ഇതാ നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റും 45 സെക്കൻഡും ആകുമ്പോൾ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മഞ്ഞൾ കുങ്കുമം എന്ന് തുടങ്ങുന്ന ഗാനം നമ്മളോട് ഇപ്പോൾ ചോദിച്ചത് രതീഷ് മഞ്ഞപ്ര, രതീഷേനാണ്. അപ്പോൾ ഈ ഒരു ഗാനം ഞാനും എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയുകയാണ് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പരിപാടിയിലൂടെ വീണ്ടും ഒത്തുചേരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012 58 6661.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: ഹലോ, നമസ്കാരം. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 രുചിക്കൂട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. രുചിക്കൂട്ടിൽ കൂടെയുള്ളത് ദീപയാണ്. ഇന്ന് രുചിക്കൂട്ടില് ഞാൻ പറയാൻ പോകുന്നത് കണ്ടാൽ തന്നെ കൊതിയൂറുന്ന ഒരു സ്പെഷ്യൽ ചെമ്മീൻ മോളിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചെമ്മീനിന്റെ വിഭവങ്ങൾ വളരെ രുചിയേറിയതാണല്ലേ. ചെമ്മീൻ കൊണ്ട് പല ടൈപ്പിലും നമ്മൾ ഓരോ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും. ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ കറി, ചെമ്മീൻ ഫ്രൈ, ഇതൊക്കെ പലരുടെയും ഇഷ്ട വിഭവങ്ങളാണ്. നേരിയ തോതിൽ മസാലയും ക്രീമിയുമായി തയ്യാറാക്കുന്ന രുചികരമായിട്ടുള്ള കറിയാണ് ചെമ്മീൻ മോളി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഇപ്പൊ നമ്മൾ 500 ഗ്രാം ചെമ്മീൻ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയാക്കി എടുക്കുക. 1/2 കപ്പ് എണ്ണ, 1 കപ്പ് ഉള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 5 പച്ചമുളക് അത് നമ്മൾ നെടുകെ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാല്, അത് ആദ്യത്തെ പാലെടുക്കുക, 2 കപ്പ് നേർത്ത തേങ്ങാപ്പാല്, 2 പാല്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 വലിയ തക്കാളി അരിഞ്ഞത്, കുരുമുളക് പൊടി ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം ചേരുവകള്. വൃത്തിയാക്കിയ ചെമ്മീൻ എടുക്കുക, 1/2 കപ്പ് എണ്ണ, 1 കപ്പ് ഉള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 5 പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് തേങ്ങാപ്പാല്, അത് 1 പാൽ എടുക്കണം, 2 കപ്പ് നേർത്ത തേങ്ങാപ്പാൽ, അതായത് 2 പാൽ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 വലിയ തക്കാളി, കുരുമുളക് പൊടി. ആദ്യം ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച കുരുമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും നേർത്ത തേങ്ങാപ്പാൽ, അതായത് നമ്മുടെ 2 പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. പക്ഷെ തിളപ്പിക്കരുത്, എന്നിട്ട് വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീനും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു പാനില് എണ്ണ ചൂടാക്കിയിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചതച്ച കുരുമുളക് ഇത്രയും കൂടി ചേർത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് മൃദുവാകുന്നത് വരെ ഒന്ന് വഴറ്റുക, അതായത് അതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. പിന്നെ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക. 2 പാല് ചേർത്തിട്ട് തിളപ്പിക്കരുത്. പിന്നെ നമ്മൾ നല്ല നീറ്റാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും ഉപ്പും ചേർക്കുക. ഇനി ഗ്രേവി കട്ടിയാവുന്നത് വരെ നമ്മൾ ആദ്യം കുറഞ്ഞ ചൂടിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ 2 പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളൊന്ന് തീയൊന്ന് സിമ്മിലിട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ഈ ചെമ്മീൻ അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഗ്രേവി കുറച്ച് കട്ടിയാവും. അപ്പൊ ചെറിയ ചൂടിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കാം. കട്ടിയായി കഴിഞ്ഞാൽ തക്കാളി അരിഞ്ഞതും പിന്നെ കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് 1 പാലും കൂടി ചേർത്തിട്ട് 1-2 മിനിറ്റ് കൂടി വേവിക്കുക. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് പാനൊന്ന് പതുക്കെ നമ്മളൊന്ന് കറക്കി കുരുമുളക് പൊടി ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് മുകളിലൊന്ന് വെതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ മോളി റെഡിയായി. അപ്പൊ എന്തായാലും ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ചെമ്മീൻ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കും, ഇതും ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. എന്നാലും ഇല്ലാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ബാറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
0: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: ചർമ്മത്തിന്റെ ആരോഗ്യം പരിപാലിക്കുവാനും അതുപോലെ തന്നെ ചർമ്മം മൃദുവായി നിലനിർത്തുവാനും സഹായിക്കുന്ന ഒന്നാണ് തേൻ. ഈ തേൻ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ അനവധി ചർമ്മ പ്രശ്നങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തേൻ ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് ദാ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്തുവാനും ചർമ്മം വരണ്ടു പോകാതെ സംരക്ഷിക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് തേൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ തൈരും. ഈ തേനും തൈരും ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്കാണ് ദാ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഇതിനായിട്ട് ഒരു കുഞ്ഞു ബൗളിലേക്ക് തേനും തൈരും തുല്യ അളവിലെടുക്കുക. ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കാട്ടോ. ഇനി സ്കിന്നില് അലർജി കാര്യങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ നാരങ്ങാനീര് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ശേഷം ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ പേസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കാവുന്നതാണ് കേട്ടോ. ഇതിനുശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോ സ്കിന്ന് ഡ്രൈ ആകാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ഫേസ് പാക്ക് ഒക്കെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇന്നത്തെ സമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ദാ പതിയെ ടാറ്റ പറയുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ചമയം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മക്ഫസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി ജിയോ ഏജൻസീസ് തിരുവല്ല ക്രോംപ്ടൺ ബേസ് കിർലോസ്കർ വി ഗാർഡ് പമ്പ് സെറ്റുകൾ ക്രോംപ്ടൺ ഫാൻസ് സിന്തെക്സ് വാട്ടർ ടാങ്ക് കേളചന്ദ്ര പി വി സി പൈപ്പ്സ് മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ് മിതമായ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജിയോ ഏജൻസീസ് കാവേരി ബിൽഡിംഗ് ദീപാ ടവറിന് സമീപം തിരുവല്ല

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൺ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 9:00.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്.

0: 1924
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: നിലാ

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ ಸರ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: പാട്ട്. മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 10:00.
2: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: ഹലോ, ഗുഡ് ഈവനിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ആർ ജെ അമൃത കാർത്തിക. ഇന്ന് സ്വീറ്റ് ഡ്രീംസിലൂടെ നമ്മൾ പോകുന്നത് ആ പഴയ സ്കൂൾ തുറക്കുന്നതിന്റെ ഓർമ്മകളിലേക്കാണ് കേട്ടോ. ജൂൺ മാസം എത്തുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന ദിവസം, മഴ പെയ്ത് നനഞ്ഞ വഴികളും കുടയും പിടിച്ച് സ്കൂളിലേക്ക് നടന്നുപോയ പ്രഭാതങ്ങളും ഇന്നും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. പുതിയ യൂണിഫോമിന്റെ മണം, പുതിയ ബാഗ്, പുതുപുത്തൻ പുസ്തകങ്ങൾ, അവയുടെ പേജുകളും മറിക്കുമ്പോഴുള്ള കൗതുകം, എല്ലാം കൂടി ചേർന്ന ഒരു പ്രത്യേക അനുഭവം. സ്കൂളിലെത്തിയാലോ, മാസങ്ങൾക്കു ശേഷം കൂട്ടുകാരെ വീണ്ടും കാണുന്ന സന്തോഷം, അവധിക്കാല വിശേഷങ്ങൾ പരസ്പരം പറഞ്ഞ് തീരാത്തത്ര സംഭാഷണങ്ങൾ, ക്ലാസ് മുറിയിലേക്ക് ആദ്യമായി കയറുമ്പോഴുള്ള ചെറിയൊരു ഭയവും വലിയൊരു ആവേശവും, ആ ദിവസങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നല്ലേ.

ഇന്നത്തെ കുട്ടികൾക്ക് ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഏറെയുണ്ടെങ്കിലും പഴയ കാലത്ത് സ്കൂൾ തുറക്കൽ എന്നാൽ പുതിയ പുസ്തകങ്ങളുടെ ലോകമായിരുന്നു. പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ബ്രൗൺ പേപ്പർ പൊതിഞ്ഞ് വെളുത്ത ലേബലൊട്ടിച്ച് പേരും ക്ലാസ്സും മനോഹരമായി എഴുതുക എന്നത് ഒരു ചടങ്ങ് പോലെയായിരുന്നു. പുസ്തകങ്ങൾ ഒരിക്കൽ തുറന്ന് എല്ലാം മറിച്ചു നോക്കുകയും ചിത്രങ്ങൾ കണ്ട് സന്തോഷിക്കുകയും ചെയ്തിരുന്ന ആ കാലം ഓരോ പുസ്തകവും ഒരു പുതിയ യാത്രയുടെ തുടക്കമായിരുന്നു. ആ പുതിയ പുസ്തകങ്ങളുടെ മണം ഇന്നും പലരുടെയും ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നുണ്ട്.

കാണാം എന്നുള്ളതായിരുന്നു. എങ്ങനെയായിരുന്നു അവധി? എവിടെയൊക്കെ പോയി? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് ദിവസം മുഴുവൻ നിറഞ്ഞിരിക്കും. പുതിയ ക്ലാസ്സിലാണെങ്കിലും പഴയ സൗഹൃദങ്ങൾ അതേപടി തുടരും. ചിലർ പുതിയ സ്കൂളുകളിൽ പോയിരിക്കും, ചിലർ പുതിയതായി ക്ലാസ്സിൽ വന്നിട്ടുമുണ്ടാകും. പുതിയ സൗഹൃദങ്ങളും പഴയ ഓർമ്മകളും ഒന്നിച്ചു ചേരുന്ന ദിവസമായിരുന്നു സ്കൂൾ തുറക്കുന്ന ആദ്യ ദിനം.

90.4 റേഡിയോ മാക്ഫാസ്റ്റ് നാട്ടുകാർക്ക് കൂട്ടായി. ഈ സ്കൂൾ തുറക്കുന്ന ആദ്യത്തെ ദിവസത്തെ ബെല്ലുണ്ടല്ലോ, അത് മുഴങ്ങുമ്പോൾ മനസ്സിൽ ഒരു പ്രത്യേക ഫീലാണ്. പുതിയ ക്ലാസ് ടീച്ചർ ആരായിരിക്കുമെന്ന ആകാംക്ഷ, പുതിയ ക്ലാസ് മുറി, പുതിയ ബെഞ്ച്, എല്ലാം ഒരു പുതിയ തുടക്കത്തിന്റെ പ്രതീകങ്ങൾ. ചില അധ്യാപകർ വളരെ സൗമ്യരായിരിക്കും, ചിലർ അല്പം കർശനരും. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കകം അവർ എല്ലാവരുടെയും പ്രിയപ്പെട്ട അധ്യാപകരായി മാറും. പുതിയ പാഠങ്ങൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ ലക്ഷ്യങ്ങൾ എല്ലാം ആ ആദ്യ ദിനത്തിൽ തന്നെ ആരംഭിക്കുമായിരുന്നു.

പഴയ കാലത്തെ സ്കൂൾ തുറക്കൽ ഓർമ്മകൾ നമ്മെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നത് അവയുടെ ലാളിത്യമാണ്. വലിയ ആഘോഷങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമില്ലായിരുന്നു. ചെറിയ കാര്യങ്ങളിലായിരുന്നു സന്തോഷം കണ്ടെത്തിയത്. മഴ നനഞ്ഞ ചെരുപ്പുകൾ, ബാഗിൽ ഒളിപ്പിച്ചിരുന്ന പലഹാരങ്ങൾ, പുതിയ പെൻസിൽ ബോക്സ്, കൂട്ടുകാരുമായി പങ്കിട്ട ചിരികൾ, ക്ലാസ് മുറിയിലെ ചെറിയ കളിയാക്കലുകൾ, ഇതെല്ലാം ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു മധുരമുള്ള വേദനയായി അവശേഷിക്കുന്നുണ്ട്. ജീവിതം ഇനി എത്ര മുന്നോട്ടു പോയാലും ജൂൺ മാസത്തിലെ ആ സ്കൂൾ തുറക്കുന്ന രാവിലകൾ എന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് തുടരും. ഇന്ന് ഈ ഓർമ്മകൾ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ശ്രീ ഡ്രീംസിൽ നിന്ന് വിട പറയുന്നു ആർജെ അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ്

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.